0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് 2026 May 25 തിങ്കളാഴ്ച. കൊലവർഷം 1201, ഇടവമാസം 11 ഉത്രം നക്ഷത്രം. ആപ്പിൾ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കാമെന്ന് ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറയുന്നത് കേൾക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായി ജീവിക്കും. ഈ നിമിഷം എന്ന് പറയുന്നത് അത് നിങ്ങളുടേതാണ്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സ്വന്തമായി ഒരു പാർപ്പിടം എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. എന്നാൽ നമ്മുടെ തനതു പാർപ്പിട നിർമ്മാണ രീതികളിൽ വിപ്ലവകരമായ മാറ്റമാണ് വന്നിട്ടുള്ളത്. പ്രകൃതിയോടിണങ്ങി നമ്മുടെ സംസ്കാരത്തിലൂന്നിയുള്ള ജീവിതം സാധ്യമാക്കുന്ന ഒരു നിർമ്മാണ രീതിയായിരുന്നു കേരളത്തിൽ പിന്തുടർന്നിരുന്നത്. വിശാലമായ പറമ്പിൽ കല്ല്, മണ്ണ്, തടി എന്നിവയിൽ തീർത്ത നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരുന്ന ഒരു നിർമ്മാണ രീതി. വാസ്തുശാസ്ത്രവും കെട്ടിട നിർമ്മാണ കലയും കോർത്തിണക്കി കാറ്റും വെളിച്ചവും സുഖകരമായ കാലാവസ്ഥയും നിലനിർത്തുന്ന ഒരു പാർപ്പിട നിർമ്മാണ രീതി. തൊടിയിൽ വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ, സുഗന്ധം പരത്തുന്ന ചെടികൾ, ഔഷധ സസ്യങ്ങൾ, കുളങ്ങൾ, കാവുകൾ എല്ലാം ചേർന്ന ഒരു ജൈവ വൈവിധ്യം. എന്നാൽ ഇന്നോ മലയാളിയുടെ പാർപ്പിട നിർമ്മാണ രീതി ആകെ മാറി. നല്ല തണുപ്പ് തരുന്ന കണ്ണാടി പോലെ തിളങ്ങുന്ന സിമന്റ് തറ, പത്തായപ്പുര, നിലവറകളോടുകൂടിയ നാലുകെട്ട്, എട്ടുകെട്ട് ഇവയെല്ലാം ഇന്ന് ദുർലഭമായി കാണാൻ കിട്ടുന്ന കാര്യങ്ങളായി. തന്റെ കൊക്കിലൊതുങ്ങുന്നതിലും കൂടുതൽ ചിലവാക്കി ആഡംബര ഗൃഹങ്ങൾ നിർമ്മിക്കുന്നതാണ് ഇന്നത്തെ രീതി. ഉമ്മകത്തൊക്കെ കൂറ്റൻ ഗ്രാനൈറ്റ് തൂണുകളും വലിയ പടിപ്പുരയോടുകൂടിയ ഗേറ്റ്, അയൽക്കാരന്റെ വീടിനേക്കാൾ ഒരു മുറിയെങ്കിലും കൂടുതൽ. മലയാളിക്ക് വീടെന്നത് താമസിക്കാൻ വേണ്ടിയുള്ളതിനേക്കാൾ സ്റ്റാറ്റസ് സിമ്പൽ ആയി മാറിക്കഴിഞ്ഞു. ആര് കണ്ടാലും ഒന്ന് നോക്കി അതിശയിക്കണം. അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതും അതിനു പുറമെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും അവർ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു. 3000-4000 സ്ക്വയർ ഫീറ്റ് ഉള്ള മണിമന്ദിരങ്ങൾ. എന്നാൽ വീട്ടിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിച്ചിട്ട് തന്നെ മാസങ്ങളായിട്ടുണ്ടാവും. മുറികൾ കൂടുമ്പോൾ നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മനസ്സിന്റെ ദൂരവും കൂടുന്നതായി ഇന്ന് കാണുന്നു. മക്കൾക്കു വേണ്ടി പണിയുന്ന കൊട്ടാര സദൃശ്യമായ വീടുകളോട് മക്കൾ പോലും താല്പര്യം കാണിക്കുന്നില്ല. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുമാകുമ്പോൾ ഈ വലിയ കോൺക്രീറ്റ് കൂടാരത്തിൽ ബാക്കിയാകുന്നത് പ്രായമായ മാതാപിതാക്കളും അവരുടെ ചെറുപ്പകാലത്തെ എടുത്തുചാട്ടവും അവരുടെ തകർന്നു പോയ സ്വപ്നങ്ങളും ഗർവവും മാത്രമാണ്. വീട് പണിയുന്നതിന് മുൻപ് മലയാളി അവന്റെ മനസ്സൊന്ന് വിശാലമാക്കാൻ ശീലിക്കുന്നത് നന്നായിരിക്കും. ഒരു വീട്ടിൽ ഏറിയാൽ 4-5 പേരാണ് താമസിക്കുന്നത്. വിശാലമായ ഹോൾ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇന്റീരിയർ ഡെക്കറേഷൻസ്. പക്ഷേ യഥാർത്ഥത്തിൽ വീട്ടിലെ 5 പേരും 5 മുറികളിലായിരിക്കും. പരസ്പരം മിണ്ടാനോ മനസ്സ് തുറന്നു കേൾക്കാനോ സമയമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ശരീരത്തിനെയും മനസ്സിനെയും തളച്ചിട്ടിരിക്കുന്ന മനുഷ്യർ. ഉള്ളിൽ ശ്വാസം മുട്ടുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അവനവന്റെ പത്രാസ് കാണിക്കാൻ നിർമ്മിച്ച അഹങ്കാരത്തിന്റെ വീണ്ടു വിചാരമില്ലായ്മയുടെ നേർക്കാഴ്ചയാണിന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും കാണുന്ന ആഡംബര വീടുകൾ. വീടിന്റെ വലിപ്പം കൂട്ടാൻ നമ്മൾ മതിലുകൾ കെട്ടി വീർതിരിച്ചപ്പോൾ നാം യഥാർത്ഥത്തിൽ വീടിനെയല്ല, നമ്മൾക്കിടയിൽ തന്നെയാണ് മതിലുകൾ തീർത്തത്. വീട് വലുതാകും തോറും അതിനുള്ളിൽ ജീവിതമില്ലാതെയായി പോകുന്ന മനുഷ്യർ. നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്നത് ഇതൊക്കെയല്ലേ? ഓണം, വിഷു പോലെയുള്ള ഉത്സവങ്ങൾ നാം എങ്ങനെയാണ് ഇന്ന് ആഘോഷിക്കുന്നത്? ഓണസദ്യ വിലയ്ക്ക് വാങ്ങി കഴിക്കുകയും വിഷുക്കൈ നീട്ടം ജി പേ ആയി നൽകുകയും ചെയ്യുന്ന കാലത്ത് നഷ്ടമാകുന്നത് പണ്ടുകാലത്ത് ഈ ഉത്സവങ്ങൾ പകർന്നു നൽകിയ അനന്യമായ അനുഭൂതികളാണ്. ഒത്തൊരുമയും മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴും സന്തോഷവും സമാധാനവും ഏറുകയാണ് ചെയ്യുന്നത്. അത് പങ്കിടലിലൂടെ ബന്ധങ്ങൾ ഉറപ്പിക്കാനും അതുവഴി ഇരുകൂട്ടർക്കും അറിവിന്റെ അതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒറ്റയ്ക്കല്ലെന്ന തോന്നൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ അതുപോലെ കൃത്യതയോടെ പ്രവർത്തിക്കാൻ പ്രചോദനം നൽകും. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 25-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ആഫ്രിക്കൻ വൻകരയിലെ രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 25 ആഫ്രിക്ക ദിനമായി ആചരിക്കുന്നു. 1963 മെയ് 25 ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി രൂപീകൃതമായത്. പിൽക്കാലത്ത് ഇത് ആഫ്രിക്കൻ യൂണിയനായി മാറി. കൊളോണിയൽ ഭരണത്തിൽ നിന്നും മോചിതരായ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പുരോഗതിയും സമാധാനവും ലക്ഷ്യമിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ആഫ്രിക്കൻ സംസ്കാരത്തെയും പോരാട്ടങ്ങളെയും ഈ ദിവസം ലോകം ആദരിക്കുന്നു. തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിരോധത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 25 ലോക തൈറോയിഡ് ദിനമായി ആചരിക്കുന്നു. 2008 യൂറോപ്യൻ തൈറോയിഡ് അസോസിയേഷൻ ഈ ദിനം പ്രഖ്യാപിച്ചത്. ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലം ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും കൃത്യമായ ചികിത്സാരീതികൾ പ്രചരിപ്പിക്കാനും ഈ ദിവസം ഉപയോഗിക്കുന്നു. സിനിമാ ചരിത്രത്തെയും പോപ്പ് സംസ്കാരത്തെയും മാറ്റിമറിച്ചുകൊണ്ട് ജോർജ് ലൂക്കാസിന്റെ സ്റ്റാർ വാസ് എന്ന ചിത്രം ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയത് 1977 മെയ് 25. സയൻസ് ഫിക്ഷൻ സിനിമകൾക്ക് പുതിയൊരു മാനം നൽകിയ ഈ ചിത്രം ആഗോളതലത്തിൽ വലിയ വിജയമായി മാറി. നൂതനമായ സ്പെഷ്യൽ എഫക്റ്റുകളും സങ്കീർണമായ കഥാപരിസരവും സിനിമാ നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു വലിയ ചലച്ചിത്ര പരമ്പരയായി ഇത് പിന്നീട് വളർന്നു. ചാൾസ് ലിൻബർഗ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് കുറുകെ തനിച്ച വിമാനം പറത്തി പാരീസിൽ ലാൻഡ് ചെയ്തതിനു ശേഷം ലോകമെമ്പാടും വലിയ ആഘോഷങ്ങൾ നടന്ന ദിവസങ്ങളായിരുന്നു 1927 മെയ് 25. ഈ സാഹസിക നേട്ടം വ്യോമയാന മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വഴിതെളിച്ചു. വിമാനയാത്രകൾ സുരക്ഷിതമാണെന്ന വിശ്വാസം ജനങ്ങളിൽ വളർത്താൻ ലിൻബർഗിന്റെ ഈ യാത്ര വലിയ പങ്കുവഹിച്ചു. അമേരിക്കയിലെയും യൂറോപ്പിലെയും പത്രങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത് 1966 മെയ് 25 അർദ്ധരാത്രിയിലാണ്. 150 വർഷത്തിലേറെ നീണ്ടുനിന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിന് ഇതോടെ അന്ത്യമായി. ഹോബ്സ് ബേൺഹാം ഗയാനയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. കരീബിയൻ മേഖലയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാഷ്ട്രീയ വികാസങ്ങളിൽ ഗയാനയുടെ സ്വാതന്ത്ര്യം വലിയ പ്രാധാന്യമുള്ളതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 25-ാം തീയതി. മലയാള സിനിമ പിന്നണി ഗാനരംഗത്തെ ആ ചടുലതയുള്ള ശബ്ദത്തിന്റെ ഉടമ നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാറിന്റെ ജന്മദിനം. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലായി മലയാളിയുടെ സന്തോഷത്തിലും പ്രണയത്തിലും വിരഹത്തിലും ആ ശബ്ദം ഒരു കൂട്ടാണ്. പ്രശസ്ത സംഗീതജ്ഞൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെയും സംഗീത അധ്യാപിക കമലാക്ഷി അമ്മയുടെയും മകനായി ജനിച്ച ശ്രീകുമാറിന് സംഗീതം ജന്മസിദ്ധമായിരുന്നു. സഹോദരൻ MG രാധാകൃഷ്ണന്റെ ശിക്ഷണവും പ്രോത്സാഹനവും അദ്ദേഹത്തെ സംഗീതത്തിന്റെ വലിയ ലോകത്തേക്ക് നയിച്ചു. അശോകന്റെ 6-ാം വിരൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കമെങ്കിലും പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലൂടെയാണ് MG ശ്രീകുമാർ മലയാളത്തിന്റെ പ്രിയ ഗായകനായി മാറിയത്. മലയാള സിനിമയിൽ ഒരു നടന്റെ ശബ്ദത്തോട് ഇത്രമേൽ ഇണങ്ങിച്ചേർന്ന മറ്റൊരു ഗായകൻ ഉണ്ടാകില്ല. മോഹൻലാൽ സ്ക്രീനിൽ പാടുമ്പോൾ അത് MG ശ്രീകുമാറിന്റെ ശബ്ദമാണെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ചിത്രത്തിലെയും കിലുക്കത്തിലെയും മണിച്ചിത്രത്താഴിലെയും ഗാനങ്ങൾ ഇന്നും മലയാളികൾ മൂളി നടക്കുന്നത് ആ ശബ്ദത്തിന്റെ മാന്ത്രികത കൊണ്ടാണ്. അഭിനയ പ്രാധാന്യമുള്ള ഗാനങ്ങളെ അതിന്റെ പൂർണതയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ നാദരൂപിണി, വസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ചാന്ത് പൊട്ടും ചങ്കേലസും എന്നീ ഗാനങ്ങളിലൂടെ 2 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം MG ശ്രീകുമാറിനെ തേടിയെത്തി. ഗായകൻ എന്നതിലുപരി സംഗീത സംവിധായകനായും ടെലിവിഷൻ അവതാരകനായും അദ്ദേഹം തിളങ്ങി. തന്റെ തനതായ ശൈലിയിലുള്ള അവതരണം അദ്ദേഹത്തിന് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നൽകി. ചിരിച്ചുകൊണ്ടല്ലാതെ MG ശ്രീകുമാറിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ പോസിറ്റീവ് എനർജി തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. മലയാളത്തിന്റെ ഗാനവസന്തത്തിന്, ആ മധുര ശബ്ദത്തിന് ഇന്ന് 1000 ജന്മദിനാശംസകൾ നേരം. ആ ശബ്ദത്തിൽ നിന്ന് ഇനിയും മനോഹരമായ ഈണങ്ങൾ നമുക്കായി പിറക്കട്ടെ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: புலரி மழா கடமிழியில் கமலதளம் கவிழினையில் சென்றுறும் நட நடனால் புலரி மழா.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായി സഹകരിച്ച് ബോർഡ് നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3ാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകണം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ June 27 ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്ന് ലഭിക്കും. അട്ടപ്പാടി രാജീവ് ഗാന്ധി സ്മാരക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം May 26 രാവിലെ 11 കോളേജിലെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്, KSP സ്കീം മുഖേന ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. PGDCA KSP അല്ലെങ്കിൽ PMJAY ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 2 രാവിലെ 11 മുമ്പായി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൌജന്യ റെസിഡൻഷ്യൽ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വിഭാഗക്കാരാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. 18 മുതൽ 25 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെള്ള പേപ്പറിലെഴുതിയ അപേക്ഷയും സഹിതം May 29 രാവിലെ 10:30 ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അഭിമുഖത്തിനെത്തണമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. പട്ടാമ്പി താലൂക്കിലെ ശ്രീ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. ഹിന്ദുമത ധർമ്മസ്ഥാപന നിയമപ്രകാരം അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ June 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റ് വിവരങ്ങളും ഓഫീസിൽ ലഭിക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷിക്കാം. BBA, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ UGC നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി May 30. UGC നിശ്ചയിച്ച യോഗ്യത ഇല്ലാത്തവരുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. അപേക്ഷ കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ടോ കോളേജ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തോ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ വഴിയോ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദേശീയ തൊഴിൽ സേവന കേന്ദ്രം യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനായാണ് സൌജന്യ കോഴ്സ് നടപ്പിലാക്കുന്നത്. ഒരു വർഷ ഓ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്സും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18-30 മധ്യേ. പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻ ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി May 31. ദേശീയ മന്ദരോഗ നിവാരണ യജ്ഞം May 25 മുതൽ June 10 വരെ നടക്കും. ആരോഗ്യ പ്രവർത്തകരും പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരുമാണ് മരുന്ന് വിതരണം നടത്തുക. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, കടുത്ത രോഗമുള്ളവർ, രോഗശയ്യരായ വയോജനങ്ങൾ എന്നിവരെയാണ് മരുന്ന് വിതരണത്തിൽ നിന്നും ഒഴിവാക്കിയ വിഭാഗങ്ങൾ. ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് യജ്ഞം വാർഡുതല ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്നവരെ ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്തോടെ അവബോധം നൽകും. വിദ്യാർത്ഥികൾക്കും അതിഥി തൊഴിലാളികൾക്കും പട്ടികവർഗ മേഖലകളിലും ബോധവൽക്കരണം ഉണ്ടാകും. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ക്ലാസ് മുറികളും സ്കൂൾ പരിസരങ്ങളും പൂർണ്ണമായും അപകടരഹിതമാക്കുക എന്നതാണ് ലക്ഷ്യം. സ്കൂൾ കെട്ടിടങ്ങൾ, ശൌചാലയങ്ങൾ, ലാബ്, ലൈബ്രറി, കളിസ്ഥലം, ചുറ്റുമതിൽ എന്നിവ കേന്ദ്രീകരിച്ച് സമഗ്ര സുരക്ഷാ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ജീവനി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ കോളേജുകളിലേക്ക് സൈക്കോളജിസ്റ്റ് നിയമനം നടത്തുന്നു. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തോലനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മണ്ണാർക്കാട് MES കല്ലടി കോളേജ്, ശ്രീകൃഷ്ണപുരം VTB കോളേജ് എന്നിവിടങ്ങളിലാണ് ഒഴിവുള്ളത്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ May 26 രാവിലെ 10 പത്രിപ്പാല ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിനെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ചിറ്റൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജീവനി പദ്ധതിയുടെ ഭാഗമായി കരാറടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത, സൈക്കോളജിയിൽ ബിരുദാന്തര ബിരുദം, ക്ലിനിക്കൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം May 25 രാവിലെ 10:30 കോളേജിലെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
9: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
3: വളരെ പോസിറ്റീവായ ഒരു സൂപ്പർ എനർജി ഡേ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പതിവ് പോലെ ഇൻസ്റ്റഗ്രാമിലൂടെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് എന്റെ കണ്ണിലൊരു പോസ്റ്റ് ഉടക്കിയത്. അതിലെഴുതിയിരുന്ന വരികൾ എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു കളഞ്ഞു. എന്താണ് എന്നറിയാമോ? ഈ 7 സോളോ ചലഞ്ചുകൾ ചെയ്താൽ പിന്നെ നിങ്ങൾ ആ പഴയ നിങ്ങളായിരിക്കില്ല. വാവ്, കേട്ടപ്പോ തന്നെ ഉള്ളിലൊരു സ്പാർക്ക് അടിച്ചില്ലേ? എന്നാ പിന്നെ അത് എന്താണ് ഒന്ന് നോക്കണ്ടേ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം നമ്മളിൽ പലരും, പല ആളുകളും ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് ലെവൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ. ഈ പറയുന്ന 7 ചലഞ്ചുകൾ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ 7 ചലഞ്ചുകൾ ഏതാണ് എന്നെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണ്ടേ. സോ ഇന്നത്തെ എഴുത്തോല അതേക്കുറിച്ചാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആ സെവൻ സോളോ ചലഞ്ചിലെ ഒന്നാമത്തെ ചലഞ്ച് അങ്ങ് എടുത്തു നോക്കിയപ്പോ ദൈവമേ, അത് കണ്ടതും എന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു, ഇത് എന്നെ കൊണ്ട് പറ്റൂല ഷാജിയേട്ടാ. എന്താണെന്ന് അറിയാമോ ഒന്നാമത്തെ ചലഞ്ച്? 30 ദിവസത്തേക്ക് നോ ഷുഗർ, അതായത് പഞ്ചസാരയോ മധുരം ഉള്ള ഒരു സാധനവും തൊടാൻ പാടില്ല എന്ന്. കേൾക്കുമ്പോ കുറച്ച് കടുപ്പം പോലെ തോന്നണില്ലേ? പക്ഷെ 30 ദിവസം മധുരം പൂർണ്ണമായി ഒഴിവാക്കിയാൽ നമ്മുടെ സ്കിൻ തിളങ്ങും, എനർജി ലെവൽ ഡബിൾ ആകും, നമ്മുടെ മൂഡ് എപ്പോഴും സൂപ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു കൈ നോക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എത്രത്തോളം ഈ 30 ദിവസങ്ങളിലേക്ക് അത് നീളും എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇനി രണ്ടാമത്തെ ചലഞ്ചിലേക്ക് പോകുമ്പോഴേ, 5 ലിറ്റർ വാട്ടർ റൂൾ, എല്ലാ ദിവസവും കൃത്യമായിട്ട് 5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നാണ്. കാരണം യുവർ ബ്രെയിൻ ഇസ് 75% വാട്ടർ, സോ ട്രീറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വേ. നമ്മൾ എപ്പോഴും സ്മാർട്ടാക്കി വെക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ 75% വെള്ളമാണ്, അപ്പോൾ അതിന് നമ്മൾ ബഹുമാനം കൊടുക്കണ്ടേ? ഇനിയുണ്ട് ബാക്കി ചലഞ്ചുകൾ, അതൊക്കെ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ബാക്കി ചലഞ്ചസ് ഏതൊക്കെയാണ് എന്നറിയാൻ എല്ലാവരും സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്ന ചില ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് പകർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾ, ചില നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറയണേ. അപ്പോ ആദ്യത്തെ രണ്ട് ചലഞ്ചസ് നമ്മൾ കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചലഞ്ച് പറഞ്ഞുതരാം. രാത്രി 10 മണിക്ക് ഫോൺ ഓഫാക്കണം, അല്ലെങ്കിൽ സൈലന്റ് മോഡ്. ഫോൺ ഡൗൺ ബൈ 10 PM എവ്രി ഡേ എന്ന് പറയുന്ന സോളോ ചലഞ്ച്. സോഷ്യൽ മീഡിയ തരുന്ന തലവേദനയും ഉറക്കമില്ലായ്മയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മരുന്നാണ്. രാത്രി 10 മണിയായാൽ ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങും റീൽസും കാണലും ഒക്കെ നിർത്തിയിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റിവെക്കുക, സുഖമായിട്ട് ഉറങ്ങുക എന്നാണ് പറയണേ. ഇനി നെക്സ്റ്റ് ചലഞ്ച്, അതായത് 4th എന്ന് പറയുന്നത് സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആണ്. 10 മിനിറ്റ് മെഡിറ്റേഷൻ ദിവസവും, വെറും 10 മിനിറ്റ്. വലിയ ബഹളങ്ങളോ ആപ്പുകളോ ഒന്നും വേണ്ട. ജസ്റ്റ് സിറ്റ്, ക്ലോസ് യുവർ ഐസ് ആൻഡ് ബ്രീത്ത്. ശാന്തമായി ഒരിടത്ത് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ആകെ മൊത്തം സ്ട്രെസ്സും ടെൻഷനും പമ്പ കിടക്കാൻ ഈ 10 മിനിറ്റ് തരുന്ന സമാധാനം മാത്രം മതി. അപ്പോൾ 4 ചലഞ്ചുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ബാക്കി 3 ചലഞ്ചസ് കൂടെ പറയാനുണ്ട്. അത് കേൾക്കാൻ റെഡിയല്ലേ?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: യെസ്, നമ്മൾ അങ്ങനെയാ ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസാനത്തെ മൂന്ന് ചലഞ്ചുകൾ പഴയ നിങ്ങളെ തീർത്തും പുതിയൊരാളാക്കി മാറ്റാൻ പോകുന്ന നല്ല കിടുക്കാച്ചി ചലഞ്ചുകളാണ്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ സെവൻ സോളോ ചലഞ്ചസിന്റെ അവസാനത്തെ മൂന്നെണ്ണം ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ചലഞ്ച് നമ്പർ 5, അതായത് ദി കോൾഡ് വാട്ടർ ഫിനിഷ്. ഇത് കേട്ടാൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഉറയ്ക്കും. ഒരു 60 സെക്കൻഡ് നമ്മൾ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതിലൊരു സൈക്കോളജി ഉണ്ട്. ഈ പച്ചവെള്ളം നമ്മുടെ തലച്ചോറിനെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് യു ആർ ഇൻ കൺട്രോൾ എന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒക്കെ കൺട്രോൾ നമ്മുടെ സ്വന്തം കയ്യിലാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ 60 സെക്കൻഡ് കോൾഡ് വാട്ടറിൽ നമ്മൾ കുളിക്കുമ്പോൾ. അതാണ് ഒരു 5th ചലഞ്ച്. ഇനി 6th ദി ആർട്ട് ഓഫ് വാനിഷിംഗ് ആണ്. അപ്രത്യക്ഷമാവുക എന്നത്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ കൃത്യം ഒരു 3 മണിക്കൂർ നിങ്ങൾ ഈ ലോകത്ത് നിന്നങ്ങ് വാനിഷായി പോകണം. നോ ഫോൺസ്, നോ ഫ്രണ്ട്സ്, നോ പീപ്പിൾ, ആരുണ്ടാവാൻ പാടില്ല. നിങ്ങളും നിങ്ങളും മാത്രം. ആ 3 മണിക്കൂർ നിങ്ങളുടെ ശരിക്കുള്ള ഉള്ളിലെ ശബ്ദം കേൾക്കാൻ, നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അബ്സല്യൂട്ട് മീ ടൈം. ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, ഓഫ് മൈ ഗോഡ്, ദാറ്റ് ഇസ് സോ പവർഫുൾ. And finally, last and the 7th challenge, journaling ആണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ, നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ഒരു എഴുത്തോലയിലേക്ക് പകർത്തുക. നിങ്ങളുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം ആരും കാണാത്ത ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. ചുമ്മാതെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കാനല്ല, ഒരു ദിവസത്തെ നിങ്ങളുടെ തോന്നലുകളും ചിന്തകളും സന്തോഷവും സങ്കടങ്ങളും ഒക്കെ അങ്ങ് ചുമ്മാ എഴുതി വെക്കുക. മനസ്സിന് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ ജേർണലിംഗ് ഇസ് ദി ബെസ്റ്റ് തിങ്. ഉള്ളിലുള്ളത് പേപ്പറിലേക്ക് മാറ്റുന്ന സമയത്തെ മനസ്സിനുള്ളിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആ 7 സോളോ ചലഞ്ചുകൾ. പഞ്ചസാര ഒഴിവാക്കുക, 5 ലിറ്റർ വെള്ളം, 10 മണിക്ക് ഫോൺ സൈലന്റ്, 10 മിനിറ്റ് മെഡിറ്റേഷൻ, കോൾഡ് വാട്ടർ ഷവർ, വാനിഷിംഗ് ആൻഡ് ജേർണലിംഗ്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ടോ? ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു, ചില കാര്യങ്ങൾ, ചില പുതിയ കാര്യങ്ങൾ, പുതിയ ശീലങ്ങൾ ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആ പഴയ നമ്മളിൽ നിന്ന് പുതിയ ഒരാളായിട്ട്, പുതിയ മനുഷ്യനായിട്ട്, പുതിയ എനർജിയോടെ പറന്നുയരുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ

0: 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

Good morning, my dear darling listeners. Welcome back to another super duper Monday. വീണ്ടും ഒരു തിങ്കളാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. May 25, ഒരു കിട്ടിലിൻ തിങ്കളാഴ്ച ദിവസം നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ അഹല്യ വിഷസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. എന്തൊരു എനർജി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, അതായത് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു. ഈ മഴയത്ത് സുഖമായി ഉറങ്ങി എണീറ്റവർക്ക് പ്രത്യേക ഒരു ഉന്മേഷം കാണും, പ്രത്യേക ഒരു എനർജി കാണും, പ്രത്യേക ഒരു വൈബായിരിക്കും. എന്തായാലും മഴയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഒരു തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തോ, നിങ്ങളുടെ വീട്ടിൽ മഴ പെയ്തോ? കാരണം ഇപ്പോൾ പഞ്ചായത്തൊക്കെ തിരിച്ചാണ് മഴ പെയ്യണത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മഴയുണ്ടാകും, അടുത്ത വീട്ടിൽ മഴ ഉണ്ടാവില്ലേ, എന്താ കഥ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. സോ അങ്ങനെ മഴയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ, നല്ലൊരു മഴ കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒരു പ്രത്യേക എനർജിയൊക്കെ ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഒരു ഹാപ്പി മൺഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ദൃശ്യം 3 എന്തായി നിങ്ങൾ കണ്ടോ? ഈ വീക്കെൻഡ് മൊത്തം എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും, ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഈ കഴിഞ്ഞ വീക്കെൻഡ് ദൃശ്യം 3 കാണാൻ വേണ്ടി മാറ്റിവെച്ചു. ദൃശ്യം 4 ഉം 5 ഉം ഒക്കെ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷെ ദൃശ്യം 3 കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൃശ്യം 4 ഒരു സംഭവം ഇട്ടിട്ടാണ് ദൃശ്യം 3 പോകുന്നത്, നിർത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജോർജ് കുട്ടി ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? നിങ്ങൾ കണ്ടോ, കണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് പറയട്ടെ എന്നോട്. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് നിങ്ങളുടെ ഒക്കെ അഭിപ്രായം അറിയണം ആ ഒരു വിഷയത്തിൽ. വളരെ ശക്തമായി, വ്യക്തമായി, കൃത്യമായി നിങ്ങൾ എല്ലാവരും പറയണം. അതെന്താ വെച്ചാൽ, നമ്മുടെ കാസർഗോഡ് DEO അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല, വീടുകളിലും ഇതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം സ്കൂള് തുറക്കാനായിട്ട് പോവാണ്, ഇനിയിപ്പോ ഒരു 1 വീക്കേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇന്നിപ്പോ 25 ആയി, 29th സ്കൂളുകൾ തുറക്കുന്ന സ്കൂളുകളുണ്ട് നമ്മുടെ ചുറ്റും. June 1 സ്കൂളുകൾ തുറക്കാണ്. ബാക്ക് ടു സ്കൂളിലേക്ക് നമ്മൾ ആ ഒരു വൈബിലേക്ക് പോവാണ്. ഇപ്പൊ വീടുകളിലൊരു ബഹളായിരിക്കും അല്ലേ, യൂണിഫോം വാങ്ങണം, സ്കൂൾ ബസ്സിൽ ബസ്സിന്റെ ഇത് സെറ്റാക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ബാഗ് വാങ്ങണം, ബുക്ക് വാങ്ങണം, ടെക്സ്റ്റ് ബുക്ക് പൊതിയണം, അങ്ങനെ ഒരു ആകെ മൊത്തത്തിലൊരു ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മാത്രമല്ല ടെൻഷൻ, കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പാരന്റ്സിനൊക്കെ ആ ഒരു വൈബിലേക്ക്, വീട് മൊത്തം ആ ഒരു വൈബിലേക്ക്, കുട്ടികളുള്ള വീടുകളൊക്കെ ആ വൈബിലേക്ക് ഇങ്ങനെ മാറുകയാണ്. സോ അപ്പോ ഈ കാസർഗോഡ് DEO അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇനി മേലാൽ ക്ലാസ്സുകളിലേക്ക് ടീച്ചർമാർ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് രണ്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, ടീച്ചർമാർക്ക് എന്തുകൊണ്ട് ഫോൺ സ്കൂളിൽ കൊണ്ടുപോയാൽ, ക്ലാസ്സിലേക്ക് ഫോൺ കൊണ്ടുപോയാൽ എന്താണ് വിഷയം? ഇതിപ്പോൾ ടീച്ചർമാർ എന്താ ക്ലാസ്സിലിരുത്തി അറ്റൻഡൻസ് എടുക്കാനായിട്ട് പോവാണോ? അതിന് വേണ്ടിയിട്ടാണോ? അതോ ടീച്ചേഴ്സ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണോ? ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറണ്ടേ ഈ കാര്യങ്ങളൊക്കെ? ഒന്നില്ലെങ്കിലും നമ്മൾ 2026 2026 ജീവിക്കുന്നത്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ടീച്ചേഴ്സ് ഈ റീൽസൊക്കെ എടുക്കുന്നതും. പിന്നെ ചില ടീച്ചേഴ്സിൻ്റെ റീൽസ് കാണുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളുടെ ഈ കലാവാസനയും അവർ പാട്ടുപാടുന്നതും അവരുടെ ഒരു ലോകമൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പല ടീച്ചർ വ്ളോഗർമാരും ഉണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ എന്തിനാണ് നിർത്തുന്നത്, അത് നല്ല കാര്യമല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു വശത്ത് പറയുന്നത് സ്കൂളിനും ക്ലാസ്സിനും ഈ പഠിത്തം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നതിന് ഒരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിൽ തന്നെ കുട്ടികൾ വളർന്നു വരണമെങ്കിൽ അധ്യാപകർ ഫോൺ ഉപയോഗിക്കുന്നത് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നിർത്തണം. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചോ, വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിച്ചോ കുഴപ്പമില്ല, പക്ഷെ അല്ലാതെയുള്ള യാതൊരുവിധ എൻ്റർടൈൻമെൻറ്റും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഫോൺ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയാൽ എന്താ കുഴപ്പമെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്, ഫോൺ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്, വേഗം എന്നെ വിളിച്ച് പറയാം. 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്. അതുപോലെ ഇന്ന് ഈ ഒരു ദിവസം May 25 നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പി വിഷസ് അറിയിക്കാം. അഹല്യ വിഷസിലൂടെ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ടീച്ചർമാര് ക്ലാസ്സിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകരുത് എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാസർഗോഡ് DEO ആണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുള്ളത്. ഇത് എന്താ ഇത്ര ഗൗരവകരമായ കാര്യം എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പിന്നിലെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലാസ് മുറികളിലെ ശ്രദ്ധ വ്യതിചലിക്കുന്നത് തടയുക എന്നുള്ളൊരു കാര്യമാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ടീച്ചർമാർ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചിലവഴിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാം. എന്റെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
4: ഗുഡ് മോർണിംഗ് അഭിരാമി. ഞാൻ ശാന്തി സുമേഷ് എലപ്പുള്ളി.
3: ശാന്തി ചേച്ചി, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: ഓക്കെ, എങ്ങനെയുണ്ട് ഈ തിങ്കളാഴ്ച ദിവസം രാവിലെ?
4: നല്ല മോർണിംഗ് ആണ് അഭിരാമി.
3: അതെയോ, ഇന്നലെ മഴ പെയ്തു?
4: ഇവിടെ മഴ കിട്ടിയില്ല, വളരെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ.
3: അതെല്ലേ,
4: അത്ര മഴയൊന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല രസമുണ്ട് രാവിലെ.
3: ഓക്കെ, അടിപൊളി. അപ്പൊ ആ ഒരു മോർണിംഗ് വൈബില് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചൂടേറിയ വിഷയം സംസാരിക്കുകയാണ്. ടീച്ചേഴ്സ് ഫോൺ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു നിർദ്ദേശം ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്താ ചേച്ചിയുടെ അഭിപ്രായം?
4: കൊണ്ടുപോകരുത് തന്നെയാണ് എന്റെ അഭിപ്രായം അഭിരാമി. കാരണം നമ്മളിപ്പോ കുട്ടികളോട് പറയണം മൊബൈൽ നോക്കണ്ട, മൊബൈൽ നോക്കണ്ട, അങ്ങനെ നമ്മൾ നിരന്തരം അവരെ പിന്തിരിപ്പിക്കാറുണ്ട്. അതേസമയം നമ്മൾ തന്നെ മൊബൈൽ എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവര് തിരിച്ചു ചോദിക്കില്ലേ, എന്താണ് അമ്മ ഞങ്ങളെ നോക്കണ്ട പറയണോ, അമ്മ എന്തുകൊണ്ടാ നോക്കണെന്ന് തിരിച്ചൊരു ചോദ്യം വരും. എന്ന പോലെ ക്ലാസ് റൂമിൽ ഈ മൊബൈൽ കൊണ്ടുപോകുമ്പോ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ഉള്ള ആൾക്കാരാണല്ലോ ഇപ്പൊ എല്ലാവരും. അതുകൊണ്ട് ഈ ടീച്ചർ നോക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് നോക്കാനുള്ള ഒരു ത്വര വരും, മനസ്സിലേക്ക് വരും. ഞാൻ പറയുകയാണെങ്കിൽ വീക്കില് ഒരു ദിവസം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ റീൽസ് എടുക്കല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ടീച്ചേഴ്സിന് അലോ ചെയ്യാം. അല്ലാതെ എല്ലാ ദിവസവും ഈ അതായത് ബുക്കിന്റെ കൂടെ തന്നെ മൊബൈലും കൊണ്ടുപോയി നിൽക്കുമ്പോൾ ടീച്ചർക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടീച്ചർക്ക് അറിയാം. അപ്പൊ ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കും, ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും, നോക്കും. അത് സ്വാഭാവികമാണ്, ടീച്ചർ അല്ല ആരാണെങ്കിലും അത് അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് മൊബൈൽ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ വീക്കിലെ ഒരു ദിവസം സാറ്റർഡേയോ ഫ്രൈഡേയോ ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ്സിൽ ഇത് അലോ ചെയ്തിട്ട് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും, കുട്ടികൾക്കും ഒരു എൻജോയ്മെന്റ് ആവും എന്നുള്ള നിലയിൽ അങ്ങനെ
3: കൊണ്ടുപോകാം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, ഒരു സമയം കൊടുക്കണം അല്ലേ?
4: അതെ അതെ അതെ, ഏതെങ്കിലും ഒരു ദിവസം ഇതിനായിട്ട് മാറ്റി വെക്കുക. അപ്പൊ കുട്ടികളും കൂടുതൽ സന്തോഷമായിരിക്കും, ടീച്ചേഴ്സിനും അത് കുറച്ചുകൂടെ നല്ല, അതായത് അഭിരാമി ഇപ്പൊ നല്ല ട്രെൻഡിങ് കുട്ടികളല്ലേ ഇപ്പൊ വരുന്നത്, ഇപ്പോഴത്തെ മക്കളൊക്കെ വളരെ വളരെ അഡ്വാൻസ്ഡ് അല്ലേ. അതുകൊണ്ട് കുട്ടികൾക്ക് ഇനി അതിന്നും പൂർണ്ണമായി മാറാനൊന്നും പറ്റില്ല, അതുപോലെ ടീച്ചേഴ്സ് ഒഴിവാക്കാനും പറ്റില്ല. പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇങ്ങനെ.
3: ഓക്കെ, മനസ്സിലായി. അഭിപ്രായം അല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, കാലം മാറി, ടീച്ചർമാരും മാറണ്ടേ, ഫോണൊക്കെ ഉപയോഗിക്കാണ്ട് പണ്ടത്തെ പോലെ ഇരുന്നാ മതി? ഇപ്പൊ ഡിജിറ്റൽ പഠിത്തമല്ലേ, ഡിജിറ്റൽ പഠനമല്ലേ?
4: അഭിരാമി, ആ ഡിജിറ്റൽ യുഗം തന്നെയാണ് ആവാം, പക്ഷെ അത് അമിതമാകുമ്പോ കുട്ടികളും അതിൽ ഇൻവോൾവ് ആവും കൂടുതലായിട്ട്.
3: ഓക്കെ,
4: അപ്പൊ എല്ലാത്തിലും ഒരു നിയന്ത്രണം, നമ്മൾക്ക് ഇന്ന ദിവസം ഇന്നതുപോലെ ചെയ്യാന്ന് വയ്ക്കുമ്പോ കുട്ടികൾ സന്തോഷമായിരിക്കും. അപ്പൊ അവർക്ക് അറിയാം ഇന്ന ദിവസമാണ് നമുക്ക് ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നതായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ
3: അതാണ്. എന്തായാലും നല്ലൊരു അഭിപ്രായം ചേച്ചിയുടെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങള്, ആ വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്.
4: താങ്ക് യു സോ മച്ച്. ആദ്യം ഒരു വിശ്വസുണ്ട്, ഇന്ന് നമ്മുടെ പല്ലശ്ശനയിലെ പറന്നു വരും ബാലൻ ചേട്ടന്റെ പിറന്നാളാണെന്ന് അറിഞ്ഞു. അപ്പൊ ഏട്ടന് 1000 പിറന്നാൾ ആശംസകൾ. പിന്നെ ഇന്നലെ നമ്മുടെ ആർജെ നന്ദയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ആ നന്ദയ്ക്കും നല്ലൊരു ബിലേറ്റഡ് വിഷസ് അറിയിക്കുന്നു. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.
3: ഓക്കെ, ബൈ ബൈ. ശാന്തി ശേഷിക്കും, ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയം. അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം ഈ എപ്പോഴും ഈ ഉള്ള കാര്യമല്ല, ഈ വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയം കൊടുക്കട്ടെ, ആ സമയത്ത് മാത്രം ഉപയോഗിക്കാമല്ലോ. പിന്നെ ക്ലാസ്സുകളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകേണ്ട അതിന്റെ ആവശ്യമുണ്ടോ? കുട്ടികളുടെയും ശ്രദ്ധ തിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് ചേച്ചി പറഞ്ഞത്. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. ഈ പറഞ്ഞ പോലെ കാലം മാറി, ടീച്ചർമാര് മാറണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു വശത്ത്. അതല്ല, അച്ചടക്കം വേണം, ക്ലാസ് റൂം എന്ന് പറയുന്നത് പഠനത്തിനുള്ള സ്ഥലമാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ മൊബൈൽ ഫോൺ കൊണ്ടുപോകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഉപയോഗം കൂടുന്ന സമയത്ത് ഇത് കുട്ടികളുടെ പഠനത്തെ സഹായിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ടീച്ചർമാർക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇനി കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഡിജിറ്റൽ ക്ലാസ്സുകളുടെ കാലമാണ്, അപ്പൊ ഈ ഒരു കാലത്ത് ഫോൺ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ശരിയാണോ? ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? സിന്ധു ചേച്ചി, എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഈ പറയുന്ന പോലെ ടീച്ചർമാര് ക്ലാസ്സിലേക്ക് ഫോണുകൾ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ?
5: കൊണ്ടുപോകരുതെന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്യാവശ്യങ്ങൾ ചിലപ്പോ പേരന്റ്സ് തന്നെ ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ വിളിക്കും. ചിലപ്പോ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങനെ ഫോൺ നോക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. കൊണ്ടുപോകരുതെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. ചിലപ്പോ ഫോണിലും പല കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത കുഴപ്പമില്ല. ക്ലാസ് റൂമിൽ എന്തായാലും ടീച്ചർമാരെന്തായാലും ഫോൺ നോക്കില്ല.
3: ഓക്കെ ഓക്കെ. ക്ലാസ് റൂമില് പഠിക്കേണ്ട സമയത്ത് പഠിച്ചോളൂ, പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലേ?
5: അത് പേഴ്സണൽ കാര്യമാണ്. പിരീഡ് കഴിഞ്ഞു പറഞ്ഞാൽ പോയി ഇരുന്നിട്ട് അത് അത്യാവശ്യം ഫോണില്ലാതെ എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ കാലത്ത് അത്
3: ഫോൺ ഉപയോഗിക്കണ്ട എന്നല്ല പറയുന്നത്, ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കണ്ടെന്ന്. അതാണ് ആ ഒരു ഉത്തരവിൽ പറയുന്നത്.
5: പെട്ടെന്ന് കുട്ടികളുടെ പാരന്റ്സിനെ എന്തിനെയും വിളിച്ചിട്ട് അത്യാവശ്യം കുട്ടികൾക്കുള്ളത് എന്തെങ്കിലും പറപ്പെട്ടെന്ന് നമുക്ക് വിളിക്കാൻ കിട്ടാതെ
3: അതാണ് ചേച്ചിയുടെ അഭിപ്രായം. എന്തായാലും താങ്ക് യു സോ മച്ച് സിന്ധു ചേച്ചി, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആർക്ക് അവിശ്വസം കൊടുക്കണ്ടേ? പറയൂ. ഓക്കെ ഓക്കെ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയം. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്, പാലക്കാട് നിന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അത്യാവശ്യ സമയത്ത് അധ്യാപകർക്ക് അത്യാവശ്യ സമയത്ത് പുറത്തേക്ക് വിളിക്കാനും, ഇപ്പൊ നമുക്ക് പാരന്റ്സിനാണെങ്കിലും കണക്ട് ചെയ്യാനും, അല്ലെ, ഡിജിറ്റൽ പഠനത്തിന് ഫോൺ ഉപയോഗിക്കാനും തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അതാണ് സിന്ധു ചേച്ചിയുടെ അഭിപ്രായം. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വിളിച്ചത് മക്കളെ,
3: കൃഷ്ണചേട്ടാ പറയൂ, എന്താ ചെയ്യേണ്ടത്? അധ്യാപകര് ഫോൺ ഉപയോഗിക്കരുത് എന്ന അഭിപ്രായം ഉണ്ടോ ക്ലാസ് റൂമിൽ?
6: വേണ്ടാന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
3: വേണ്ടാന്ന്? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നേ?
6: അത് ഇപ്പോഴത്തെ മക്കള് എല്ലാം അറിയുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയും.
3: അതെ.
6: അപ്പൊ ഈ ഫോണ് പിന്നെ ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് ചങ്ങാതിമാരെയും വേറെ ആൾക്കാരെയും ഒക്കെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്, അത് ശരിയല്ല. അത് കൊണ്ടുപോയിട്ട് നിൽക്കട്ടെ, അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ അത് ക്ലാസ് റൂമിൽ

0: കൊണ്ടുപോയതിന് ശേഷം ഓൺ ചെയ്യുകയോ ചെയ്താൽ മതി. കൊണ്ടേ പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ അതിപ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിൽ മരുപ്പോ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചാൽ
1: അറിയല്ലേ.
0: അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം കാര്യം ആണെങ്കിൽ അറിയണല്ലോ. അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ച് സ്വിച്ചോഫ് ചെയ്ത് വെക്കുക, ആരെ വിളിച്ച് നോക്കുക, പിന്നെ എന്നിട്ട് അതിന്റെ ക്ലാസ് റൂം പോയിട്ട് വിളിക്കുക.
1: സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ആര് വിളിച്ചാലും അറിയില്ല.
0: കൊണ്ടുപോകണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: കൊണ്ടുപോകണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ വിഷസ് കൊടുക്കുന്നത്?
0: ഇന്നത്തെ വിഷസ് നമ്മുടെ അഖലീലിലെ കിട്ടിയ പ്രധാന ചങ്ങാതിമാരുടെ ഒരാളായ ശ്രീ ബാലന്റെ 50-ാമത്തെ ബർത്ത്ഡേ ആണ്. അതിന് ഒരാ പലശന ബാലേട്ടൻ, അതിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഒരുപാട് കാര്യങ്ങൾ സുഖമായിട്ടിരിക്കട്ടെ ബാലേട്ടനും അയാളുടെ ഭാര്യയ്ക്കും ഒക്കെ, കുട്ടികൾക്കും മക്കൾക്കും എല്ലാം നന്നായി ഇരിക്കട്ടെ,
1: അടിപൊളിയായിട്ടിരിക്കട്ടെ. നല്ലൊരു ബർത്ത്ഡേ വിഷസും അറിയിക്കാം.
0: അടിപൊളിയായിട്ട് എന്ന് പിന്നെ നമ്മളെ അഖിലേ പിന്നെ അവതരിപ്പിക്കുന്ന ശ്രീമതി എന്താണ് അഭിരാമിക്ക് എല്ലാവരും ആശംസകളും.
1: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് കൃഷ്ണൻ ചേട്ടനാണ്. അപ്പൊ ബാലൻ ചേട്ടനെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടൻ പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം ഫോൺ, പക്ഷേ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട എന്നാണ് അഭിപ്രായം. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് അഭിരാമി.
1: ഗുഡ് മോർണിംഗ്. റാണി ചേച്ചി സുഖാണോ?
2: സുഖാണ്.
1: അപ്പൊ പറയൂ ചേച്ചി, ടീച്ചർമാര് കാലം മാറി, ടീച്ചർമാർക്കും കാലം മാറണ്ടേ? ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്.
2: ഫോണ് അവർക്ക് ആവശ്യങ്ങളൊക്കെ വരുമ്പോ അവർക്ക് എടുക്കണ്ടേ? പിന്നെ എനിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട് അധ്യാപികമാര്, അവരങ്ങനെ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നല്ല. സ്കൂളിൽ ചെല്ലുമ്പോ അവരങ്ങനെ, അവർക്കും മക്കളും ഭർത്താവൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ അവർക്ക് എടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും. അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുമ്പോ ഇങ്ങനെ പറയുന്ന ഉത്തരവ് ടീച്ചർമാരെ വലിയൊരു രീതിയിൽ ബാധിക്കും അല്ലേ?
2: ആ പിന്നെ അപ്പൊ അവർക്ക്, അവര് വലുതല്ലേ, കുട്ടികളെന്ന് പറഞ്ഞാൽ ചെറുതാണ്. പക്ഷേ അവര് മാതൃ കാണിക്കേണ്ട ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അത്യാവശ്യം ഇവർക്ക് ഇവർക്ക് മക്കളൊക്കെ ഉള്ളപ്പോ ഈ അമ്മനോട് പറയേണ്ട കാര്യങ്ങൾ അമ്മനോട് എന്നല്ലേ പറയുള്ളൂ.
1: ഇപ്പൊ
2: എന്തെങ്കിലും ഒരു വെളി വന്നാലൊക്കെ അമ്മനോടേ പറയുള്ളൂ. അതുപോലെ വേറെ സ്കൂളിൽ ഇപ്പൊ അവനവന്റെ നാട്ടിലല്ല, വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യണ ടീച്ചർമാരുണ്ടാവും. അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ഭർത്താവ് ചിലപ്പോ ഒന്ന് വിളിക്കും, ഒന്ന് മോള് വിളിക്കുമായിരിക്കും, ചിലപ്പോ പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എടുക്കാൻ പറ്റൂലല്ലോ.
1: ഓക്കെ, അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം, നമ്മൾ ഈ പഠനത്തെ ബാധിക്കാതെ ഉപയോഗിക്കുന്നോണ്ട് പ്രശ്നമില്ല അല്ലേ?
2: കുഴപ്പമില്ല. അല്ലാതെ തീരെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കണം നമുക്ക് അധികം ആർക്കും ഇഷ്ടപ്പെടൂല അല്ലേ? നമ്മൊരു ഒരു മീറ്റിംഗ് നടക്കുമ്പോ പോലും നമ്മൾ ഫോണിൽ കൂടുതൽ ഉപയോഗിച്ചാലും നമുക്ക് അത് ഇഷ്ടപ്പെടൂല.
1: ഇല്ല, നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഇഷ്ടാവോ? ഇല്ല.
2: നമുക്കൊരു നമ്മളും കൂടുതലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ടീച്ചർമാരായാൽ പോലും.
1: അതെ.
2: അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം അവർക്ക് മരുന്നാലേ എടുക്കാതെ പറ്റില്ലല്ലോ. ആ അത്യാവശ്യ ഘട്ടങ്ങൾ എടുക്കുന്നതിന് തെറ്റില്ല.
1: ഓക്കെ റാണി ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ആർക്കാ ഇന്ന് വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
2: ഇന്നത്തെ വിഷസ് ഷൈബി. ഷൈബിയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയണത് ഞാൻ എപ്രിയിൽ കണ്ടതാണ്. അപ്പൊ ഷൈബിക്ക് ഒത്തിരി സ്നേഹത്തോടെ
1: ഹാപ്പി വെഡിംഗ് ആനിവേഴ്സറി വിഷസ് അല്ലേ? ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കാം. താങ്ക് യു സോ മച്ച് റാണി ചേച്ചിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ. ബൈ ബൈ. അപ്പൊ നമ്മള് വിളിച്ചത് റാണി ചേച്ചിയാണ്. റാണി ചേച്ചി പറഞ്ഞ കാര്യം, അവർക്കും അത്യാവശ്യങ്ങൾ ഉണ്ടാവില്ലേ, അത്യാവശ്യ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ടീച്ചർമാര് ഫോൺ ഉപയോഗിക്കട്ടെ, എന്താ പ്രശ്നം എന്നാണ് റാണി ചേച്ചി ചോദിച്ചത്. സമയം 8 കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ടീച്ചർമാര് ക്ലാസ് റൂമുകളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, ഇനി കൊണ്ടുപോയാലും ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അപ്പൊ അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഓൺ അഹല്യ വിഷസ്, കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, എന്റെ ഒപ്പം ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം രവിചേട്ടാ, സുഖല്ലേ? ഓ, ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു, സൂപ്പർ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു. അപ്പൊ പറയൂ, എന്താണ് ചേട്ടൻ ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്? ക്ലാസ് റൂമുകളിലേക്ക് കൊണ്ടുപോകണ്ട എന്നാണോ പറയുന്നത്, അതോ കൊണ്ടുപോയിക്കോട്ടെ കുഴപ്പമില്ല, അത്യാവശ്യത്തിന് ഉപയോഗിച്ചോട്ടെ എന്നാണോ അഭിപ്രായം?
1: ക്ലാസ്സിൽ കൊണ്ടുപോകാതിരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്.
0: ഓക്കെ,
1: സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് പോവാം. എത്ര മിനിറ്റ് ഒരു അവർ ഇപ്പോ ഒരു ക്ലാസ് അവർ പറയുന്നത്?
2: 45 വൺ അവർ ആണ്, എനിക്കറിയില്ല പുതിയ സിസ്റ്റം.
0: ഓക്കെ,
2: 45 മിനിറ്റ് വരുന്ന കോളുകൾ എന്ത് തന്നെ ആണെങ്കിലും അവർക്ക് സ്റ്റാഫ് റൂമിൽ തിരിച്ചു പോയിട്ട് കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനിയിപ്പോ എന്ത് തന്നെ ഇനി അത്യാവശ്യഘട്ടം പറഞ്ഞ ഒരാൾ മരിച്ചു എന്നുള്ള
0: വാർത്തയായിരിക്കും
2: ഏർപ്പെടുത്തില്ല.
0: അപ്പൊ അത്രയ്ക്കൊക്കെയുള്ള അത്യാവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിപ്പോ നമ്മള് ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് ഡീൽ ചെയ്താലും മതി അല്ലേ?
2: മതി,
0: അങ്ങനെയാണ്.
2: കാരണം ഓൺ ഡ്യൂട്ടിയിൽ അപ്പൊ നമ്മൾ ഡ്രൈവറോട് പറയാറില്ലേ, ഓൺ ഡ്രൈവിംഗ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത്, കാരണം ഓൺ ഡ്യൂട്ടിയാണ് നീ. കാരണം ഫോൺ മാനേഴ്സ് ഉണ്ട്, അത് നമ്മൾ ചെയ്യാത്തത്രയും കാലം അത് നമ്മളെ ദേഷമയെ തന്നെ ബാധിക്കും. കാരണം ഇതിനെ എതിർക്കുന്ന ആരായിരുന്നു ടീച്ചറത്തില്ലേ, സമയവും തോണ്ടി കൊടുക്കുന്ന അവർക്ക് ഇത് പറ്റില്ല, അവർ ഇതിനെ എതിർക്കും. അല്ലാതെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഫോൺ നോക്കി ഒന്നും സംഭവിക്കില്ല അവർക്ക്, കാരണം അവര് അത് ശീലിച്ച ആളുകളാ. ഇതിനെ എതിർക്കുന്ന ടീച്ചർമാരായിരിക്കും അറിയോ, ഫുൾ ടൈം ഇവർക്ക് ഇങ്ങനെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് നമ്മൾ ഒരു പ്രോബ്ലം കൊടുത്താൽ ഒരു മെറ്റീരിയൽ കൊടുത്ത ശേഷം ടീച്ചർമാർ അവരുടെ ഓൺ പിസിയിൽ മൊബൈൽ കളിച്ചു. ഞങ്ങൾ അതായത് സ്റ്റാഫ് റൂമിൽ ഇപ്പൊ നമ്മുടെ എക്സാം ഹാളിൽ എങ്ങനെയാ മൊബൈൽ വെളിയിൽ വെച്ച് സൈലന്റ് മോഡിൽ വെച്ചിട്ട് ഒരു മണിക്ക് നമ്മൾ പരീക്ഷ എഴുതുന്നില്ലേ?
0: എക്സാമിനേഷൻ
2: തോന്നുന്നില്ല. ഇനി ഏറ്റവും അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ മരണോ, നമ്മളിപ്പോ നമ്മുടെ കൂട്ടിൽ

0: ഓ എതിർത്തു. ഒരു ഒരു മരിച്ച വീട്ടിൽ പോകുന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഒരു സൈലന്റ് മോഡാക്കുക, അവിടെ എന്ത് ജാതി റിംഗ്ടോണാ വരുന്നത് മരിച്ച വീട്ടിൽ ആ ബോഡിയുടെ അടുത്ത് കിടക്കുകയിരിക്കുന്ന സമയത്ത് നമ്മള് ഒരു മരിച്ച വീട്ടിൽ നമ്മൾ കാണാൻ ബോഡി കാണാൻ മോശം വെളിയിൽ നിന്ന് ഒന്ന് സൈലന്റ് മോഡാക്കി കൊണ്ട് കയറുക.
1: ആ
0: ബോഡി കണ്ടുകൊണ്ട് നിൽക്കുന്ന നേരത്തായിരിക്കും റിംഗ്ടോൺ വരിക. സിനിമ പാട്ട് മാമാനെങ്കിൽ എങ്കിൽ മാമ മച്ചാന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു ഡയലോഗ് ആയിരുന്നു തോന്നുന്നു. വൃത്തിയോട് അപ്പൊ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഗവൺമെന്റ് ഉണ്ട് നിയന്ത്രണം വെച്ച്, അത് നിയന്ത്രണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഏത് നമുക്ക് അപകടമാണ്.
1: പക്ഷെ
0: നിയന്ത്രണം വെക്കുമ്പോ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും, കാരണം നമ്മള് കുത്തഴിഞ്ഞ് ചെയ്തു പോയി എല്ലാ കാര്യങ്ങളും.
1: അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് അല്ലേ.
0: അതെ അതെ അതെ. ടീച്ചർമാരെ എതിർക്കുന്നുണ്ടെങ്കിൽ അവര് മൊബൈലിൽ ഫുൾ അഡിക്റ്റ് ആണ്. നമ്മൾ കുട്ടികളെ അഡിക്റ്റ് പറയുന്ന പോലെ ടീച്ചർമാർ അതിന് അടിമകളായി മൊബൈലിൽ. നിങ്ങൾക്ക് അതിന്റെ അതെ പറ്റില്ല, അവരെ എതിർക്കും. അല്ലാത്ത ടീച്ചർമാർക്ക് ഇപ്പൊ 40 മിനിറ്റ് ഫോൺ ഇപ്പൊ സ്റ്റാഫ് റൂമിൽ വെച്ചത് പോയിട്ട് ഒന്നും സംഭവിക്കാൻ
1: സംഭവിക്കില്ല. ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കേണ്ട എന്ന് തന്നെയാണ് ചേട്ടൻ പറയുന്നത്.
0: 5 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഒരു മാതൃകയാവും. ടീച്ചർമാർ കേരളത്തിൽ തന്നെ നല്ലൊരു അതൊരു മാറ്റത്തിലേക്ക് വഴിതെളിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം.
1: ഓക്കെ,
0: എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഹെൽത്തി ഡേ ആവട്ടെ. നമ്മുടെ പല്ലശ്ശന് ബാലൻ ചേട്ടൻ പിറന്നാളാണ് ഞാൻ റേഡിയോയിലൂടെ അറിഞ്ഞു.
1: കേരളത്തിന്
0: ആരോഗ്യ ആയുസ്സും കൊടുക്കട്ടെ. പിന്നെ ഞാൻ നമ്മുടെ അഹല്യ ടീമിന് എല്ലാവർക്കും ഒരു നല്ലൊരു ഡേ, നിങ്ങളുടെ ചങ്ങാതി കൂട്ടത്തിൽ എല്ലാ ഫ്രണ്ട്സിനും.
1: ഓക്കെ ഓക്കെ, രവിചേട്ടാ, രവിചേട്ടനും എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കും, സൂപ്പർ ആയിട്ടിരിക്കും. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് രവിചേട്ടനാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് എന്ത് അത്യാവശ്യമാണ് വരാനിരിക്കുന്നത്, ഏതൊരു മനുഷ്യനാണെങ്കിലും കൂടുതൽ അത്യാവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഡീൽ ചെയ്യാവുന്ന അത്യാവശ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ക്ലാസ് റൂമുകളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായമാണ് പങ്കുവെച്ച്. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
2: അജീഷ് പൻപറമ്പാണ്.
1: അജീഷ് ഏട്ടാ, സുഖാണോ?
2: ആ, സുഖായിട്ടിരിക്കുന്നു.
1: മഴ പെയ്തോ?
2: മഴ ഇപ്പൊ പെയ്യും, ഇപ്പൊ പെയ്യും പറഞ്ഞ് നിക്കുന്നു.
1: അതല്ലേ, ഞങ്ങക്ക് ഇന്നലെയൊക്കെ ഇവിടെയൊക്കെ മഴ കിട്ടി, അതാണ് ഞാൻ ചോദിച്ചേ.
2: ഞാൻ പിന്നെ എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് വന്നോണ്ടിരിക്കണം, തൃശ്ശൂർ കഴിഞ്ഞു.
1: ഓക്കെ,
2: എറണാകുളത്ത് മഴയുണ്ടോന്ന് അറിയില്ല.
1: ഓ, അപ്പൊ ഡ്രൈവിംഗില് നമ്മളെ കേട്ടോണ്ടിരിക്കാണല്ലേ. അപ്പൊ എന്താ അഭിപ്രായം, ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ക്ലാസ് റൂമുകളിലേക്ക് ടീച്ചേഴ്സ് ഫോൺ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ?
2: ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മള് സ്റ്റാഫ് റൂമിൽ ഒരു മൊബൈൽ ലോക്കർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ.
1: ഓക്കെ, ക്ലാസ് റൂമുകളിലേക്ക് ഒരു ആവശ്യങ്ങൾക്കും നമ്മൾ ഫോൺ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാ പറയണേ അല്ലേ.
2: അതെ അതെ അതെ. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട് എമർജൻസി എന്തിനൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒരു സെക്കൻഡ് ഓഫ് ഒരു ദിവസം 8 മണിക്ക് അത് 16 മണിക്കൂറാവും. അപ്പൊ നമ്മൾ 16 മണിക്കൂർ
1: കാരണം നമ്മൾ ഓൺ ഡ്യൂട്ടിയാണ് അല്ലേ. നമുക്ക് ആ സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല, ഫോൺ എടുക്കാൻ കഴിയാത്ത നമ്മുടെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണോ ടീച്ചർമാരുടെ ജോലിയും? അവർക്ക് ഈ ഡിജിറ്റൽ പഠനവും ഡിജിറ്റൽ ക്ലാസ് റൂം ഒക്കെ പറയുമ്പോ ഈ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ?
2: സ്റ്റാഫ് റൂമിൽ വെക്കാലോ, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാലോ.
1: ഓക്കെ, അങ്ങനെയാണ് അഭിപ്രായം അല്ലേ.
2: അതെ, ക്ലാസ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ അത് യൂസ് ചെയ്യണമെന്നില്ല, പല ആളുകളും മിസ്യൂസ് ചെയ്യും. അതിനെതിരെയാണല്ലോ ഇപ്പൊ ഇങ്ങനെ നിയമം വന്നിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഒരു പഠനത്തിന് ഫോൺ ഉപയോഗിക്കാം, പക്ഷേ സോഷ്യൽ മീഡിയ റീൽസ് കാണാനുള്ള ഒരു സമയമാക്കി മാറ്റുന്നു എന്നുള്ളൊരു പരാതി വ്യാപകമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ലേ.
2: അതെ അതെ.
1: അപ്പോ താങ്ക് യു സോ മച്ച് അജീഷ്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
2: ഇന്ന് ചേട്ടന്റെ രണ്ടാമത്തെ കൊച്ചുണ്ടായിട്ട് ചേട്ടൻ കൊച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്.
1: ഓക്കെ,
2: ഋഗ്വേദ എന്നാണ് കുട്ടിന്റെ പേര്. അപ്പൊ ആ കുട്ടിക്ക് ആശംസകൾ.
1: ഋഗ്വേദ എന്നാണോ പേര്?
2: ആ, ഋതുവേദ.
1: ഋതുവേദ, വൗ, നൈസ് നെയിം ട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: അപ്പൊ നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതാവാണ്, ബിഗർ ആവുകയാണല്ലേ.
2: അതെ അതെ.
1: അപ്പോ വീട്ടിലേക്ക് വരുന്ന അതിഥി ഋതുവേദയ്ക്ക് എല്ലാവിധ ആശംസകളും ഒരു ചക്കര ഉമ്മയും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. അജീഷ് ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അപ്പോ ചേട്ടൻ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് റൂമിൽ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി, ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല എന്നാണ്. ഡ്യൂട്ടി സമയത്ത് എന്തിനാ ഫോൺ ഉപയോഗിക്കണേ എന്നാണ് ചോദിച്ചേക്കണേ. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
3: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അതികുട്ടി.
1: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
3: ഓമന ചേച്ചിയാണ്.
1: ഓമന ചേച്ചി, എന്താ ഓമന ചേച്ചിയുടെ അഭിപ്രായം? സ്കൂളുകളില് ടീച്ചേഴ്സ് ടീച്ചർമാര് ക്ലാസ് മുറികളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകരുതെന്നാണോ പറയുന്നത്? കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ലെന്നാണോ പറയുന്നത്?
3: കൊണ്ടുപോയിക്കോട്ടെ, ഫോൺ സൈലന്റ് ആക്കി വെക്കുക, അത്യാവശ്യ കോള് വരുമ്പോ ഒന്ന് നോക്കുക, ബാക്കിയുള്ള സമയങ്ങളിൽ ക്ലാസ് എടുക്കുക, അപ്പൊ അങ്ങനെയാവുമ്പോ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ലല്ലോ.
1: ഓക്കെ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല.
3: അത്യാവശ്യം നമുക്ക് എമർജൻസി കോള് ആരെങ്കിലും എന്തെങ്കിലും ആണോ പറയുമ്പോ വിളിക്കുമല്ലോ.
1: ഓക്കെ,
3: അപ്പൊ നമ്മള് സൈലന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ആരുടെ കോളാണെന്ന്.
1: അതെ അതെ.
3: അപ്പൊ ആ കോള് മാത്രം എടുക്കുക, ബാക്കിയുള്ള സമയം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക.
1: ക്ലാസ്
3: ഫോൺ നോക്കി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കുട്ടികളും അതുപോലെ പഠിക്കുമല്ലോ.
1: ഓക്കെ,
3: അതാണ് എന്റെ അഭിപ്രായം.
1: ഓക്കെ ഓക്കെ, അത് പാടില്ല, നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാം അല്ലേ. ഓക്കെ,
3: ഉപയോഗിക്കാം. ഫോൺ കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും. നമുക്കത് ഒരു ഒരാളുടെ സ്വകാര്യതയുടെ കാര്യം കൂടിയാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. നമുക്ക് അങ്ങനെ മുഴുവനായിട്ട് പറയാനും പറ്റില്ല, പക്ഷേ ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കും.
3: ഇന്നലെ നമ്മുടെ ആർജെ ആയിരുന്നു, നന്ദക്ക് പിറന്നാളായിരുന്നു.
1: അതെ,
3: ഇന്ന് നമ്മുടെ പറന്നു വരും ബാലൻ ചേട്ടന്റെ പിറന്നാളായിരുന്നു. അപ്പൊ മൂന്ന് പേർക്കും 1000 പിറന്നാൾ ആശംസകൾ അബിക്കും, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, എന്തായിരുന്നു അപർണ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ എന്തായിരുന്നു?
3: സ്പെഷ്യല് അങ്ങനെ നമുക്ക് അന്നമ്മ ചേച്ചി ഇല്ലാതെ ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല.
1: വിളിച്ചോ, ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞോ?
3: അപ്പൊ ആൺകുട്ടികളായിരുന്നു, എടുത്ത് സംസാരിച്ചു. കുഴപ്പമില്ല, അപർണ കുട്ടി സുഖമായി ഇരിക്കുന്നു,
1: ഹാപ്പി ആയിട്ടിരിക്കുന്നു,
3: കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു.
1: അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാവിധ പിറന്നാൾ ആശംസകളും അറിയിക്കുന്നു കേട്ടോ.
3: അത് കേട്ടപ്പോ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായി.
1: പിന്നല്ലേ, നമുക്കതല്ലേ സന്തോഷവും, നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പൊ ഓമനി ചേച്ചി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കൂ.
3: നമ്മുടെ മോൾക്കും സുധന്യ മോൾക്കും നല്ലൊരു ആശംസ.
1: സുധന്യ മോൾക്കും ഒരു കിട്ടുക്കാച്ചി ദിവസാവട്ടെ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഓമന ചേച്ചിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോൺ ഉപയോഗിക്കേണ്ടത്, എന്തെങ്കിലും എമർജൻസി വന്നാൽ എന്താ ചെയ്യുക, അപ്പൊ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് ഉപയോഗിച്ചോട്ടെ എന്നാണ് ഓമന ചേച്ചിയുടെ അഭിപ്രായം. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ലീല ടീച്ചറെ. എന്താ ലീല ടീച്ചർക്ക് പറയാനുള്ളത്? ഈ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിലെ അധ്യാപകർ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്നു എന്നൊക്കെ നിരന്തര പരാതികൾ വരുന്നുണ്ട് അത്രേ. അപ്പൊ ഫോൺ കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊരു ചർച്ച നടക്കുകയാണ്, എന്താണ് അഭിപ്രായം?
4: ഫോണ് കൊണ്ടുപോകണം, കാരണം ഇപ്പൊ എല്ലാം ഡിജിറ്റലാണ്.
1: ഓക്കെ,
4: പഠന പ്രവർത്തനങ്ങൾ അടക്കം കുട്ടികളുടെ എയ്ഡ്സ് മറ്റേത് എന്തെങ്കിലും ഗ്രൂപ്പ് ഐറ്റംസ് കൊടുക്കുന്ന എല്ലാ മാറ്റേഴ്സ് എല്ലാം ഫോണിലുണ്ടാവും, പെൻഡ്രൈവ് ഉണ്ടാവും. ഇപ്പൊ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ആക്കി കൊണ്ട് വരാൻ പോവുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ വാട്സാപ്പും റീൽസും ഒന്നും ചെയ്യണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ.
1: ഈ ഡിജിറ്റൽ പാഠപുസ്തകം
4: അത് മാത്രമല്ല, അത് മാത്രമല്ല ഒഫീഷ്യൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിൽ വല്ല മെയിലുകൾ വരുന്നത്. പിന്നെ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പുണ്ട്, പാരന്റ്സിന്റെ ഗ്രൂപ്പുണ്ട്. പാരന്റ്സിന് വല്ലതും കുട്ടികളെ പറ്റിയുള്ള അഭിപ്രായം പറയണമെങ്കിലും ടീച്ചറിന് മറ്റൊരു പറയണമെങ്കിലും അപ്പോഴും ഫോണിന്റെ ഉപയോഗം വേണ്ടി വരും. എല്ലാ ഗ്രൂപ്പാണ്, കുട്ടികളുടെ ഓരോ ക്ലാസ്സിന് ഓരോ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ
1: പിന്നെ പാരന്റ്സും ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടല്ലേ, ടീച്ചേഴ്സ്
4: ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 5-ാം ക്ലാസ് ആണെങ്കിൽ 5-ലെ കുട്ടികളുടെ പാരന്റ്സ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് പാരന്റ്സിന്റെ അടുത്ത് പറയേണ്ട കാര്യം അവർക്ക് അതിലാണ് ഇടുക.
1: അതെ അതെ അതെ. പണ്ട് നമ്മളിപ്പോ ടീച്ചേഴ്സ് എന്താ പറയാ, ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ നമുക്കൊരു ഡയറി ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ എഴുതി തന്നു വിടായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ മെസ്സേജ്
4: ഡയറിയില്ല, ഒന്നുമില്ല, ഫോണുമില്ല, എന്നിട്ട് നമ്മള് കഴിഞ്ഞ അത് വേറെ വശമാണ്.
1: ഓക്കെ,
4: പക്ഷെ ഇപ്പോഴത്തെ കാലം മാറിപ്പോയില്ലേ. പക്ഷെ മറ്റെന്താ വെച്ചാൽ ചില ടീച്ചേഴ്സ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, റീൽസ് ഒക്കെ ചെയ്തിട്ട് ക്ലാസ് ടൈമിൽ ചെയ്യുന്നതാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ ഉപേക്ഷിക്ക. പിന്നെ തീരെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഉദ്ദേശമില്ല,
1: യോജിപ്പില്ല അല്ലേ.
4: സ്ട്രിക്റ്റ് വേണം, കുട്ടികളെ സ്ട്രിക്റ്റ് പറയും പോലെ നമ്മളും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റഗ്രാം അത് ഇത് വാട്സാപ്പ് ഒന്നും നോക്കാതെ അത്യാവശ്യം മാത്രം ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ മേശപ്പുറത്ത് വെക്കാതെ അപ്പുറത്തൊരു സ്ഥാനത്ത് വെക്കാലോ.
1: ഓക്കെ ഓക്കെ, നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ അവരോട് ഒരു നിയന്ത്രണം നമ്മൾ പറയാറുണ്ടല്ലോ മൊബൈൽ ഫോണിൽ, അതുപോലെ എല്ലാ മനുഷ്യർക്കും വേണം അല്ലെ ഒരു സ്വയം നിയന്ത്രണം. ഓക്കെ ലീല ടീച്ചറെ, താങ്ക് യു സോ മച്ച്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
4: എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
1: ഓക്കെ, ലീല ടീച്ചർക്കും ഒരു ഹാപ്പി ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ലീല ടീച്ചറാണ്. അപ്പൊ ടീച്ചറുടെ അഭിപ്രായം, അത്യാവശ്യ ഘട്ടങ്ങളില് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യങ്ങൾ മാത്രമല്ലേ, ഈ ഡിജിറ്റൽ ക്ലാസ് റൂമുകളാണ്, ഡിജിറ്റൽ പഠന രീതിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആധുനിക കാലത്ത് നമ്മൾ ഈ ഡിജിറ്റൽ ആപ്പുകൾ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ഒരു സമയത്ത് ഫോൺ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഈ എമർജൻസി ടൈം എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള പഠനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ ത്രൂ ആണ് നടക്കുന്നത്. ഡിജിറ്റൽ ക്ലാസ് റൂമുകളാണ് നമുക്ക് സ്കൂളുകളിൽ അല്ലെ, വിദ്യാലയങ്ങളിൽ. അപ്പോൾ മൊബൈൽ ഫോൺ അത്യാവശ്യമാണ് എന്നാണ്, അത്യാവശ്യ കാര്യങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം എന്നാണ്. എന്നാണ് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കാസർഗോഡ് ഡിഇഒയുടെ ഒരു തീരുമാനം. അപ്പൊ കാലം മാറി ടീച്ചർമാരും ഡിജിറ്റൽ ആവണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അതോ ക്ലാസ് മുറികളിൽ ഈ പറഞ്ഞ പോലെ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്

ക്ലാസ് റൂമുകളിൽ ഫോൺ കൊണ്ടുപോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തണോ എന്നുള്ള ചർച്ച നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ അഹല്യ വിഷസ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദത്തിലാണ് നമ്മൾ ആ ഒരു പാട്ട് കേട്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്, അംബിക സുരിയാണ്.
0: അംബിക ചേച്ചി, സുഖാണോ സന്തോഷാണോ?
1: ഹലോ, പേരായില്ല.
0: സുഖായിട്ടിരിക്കുന്നോ സന്തോഷായിട്ടിരിക്കുന്നോ?
1: സുഖം, പരമസുഖമായി പോകുന്നു കാര്യങ്ങളെല്ലാം.
0: ഓക്കെ, അടിപൊളി. അപ്പൊ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? ടീച്ചർമാര് ക്ലാസ് മുറികളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകണോ, കൊണ്ടുപോകണ്ടേ, കൊണ്ടുപോകരുത്, അതാണോ?
1: കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്തുകൊണ്ടാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, കൊറേ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പക്ഷെ കമ്പ്യൂട്ടർ വരുന്ന സമയത്തില്ലേ, കമ്പ്യൂട്ടറൊക്കെ നമ്മളൊക്കെ കാണുന്ന സമയത്ത്, ഞാനൊക്കെ കാണുമ്പോ കമ്പ്യൂട്ടർ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു കാലഘട്ടത്തൊക്കെ ബാങ്കുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലും കമ്പ്യൂട്ടർ വരുമ്പോ കമ്പ്യൂട്ടറിനെതിരെ ഒരു ഭരണം സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കഴിയുമ്പോ കമ്പ്യൂട്ടർ വന്നു തുടങ്ങിയപ്പോ ഈ സമരം ചെയ്ത ആളുകൾക്കെല്ലാം ഒന്നും അറിയാത്തവരായി പോയി. അവരൊക്കെ ബാക്കിലേക്ക് പോയി. കാരണം ശരിക്കും പറഞ്ഞാൽ തഴയപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ മക്കളും അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളും തന്നെ മൊബൈലിന് ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ പാടില്ല, ചെയ്യരുത്, ടീച്ചേഴ്സ് ആയാലും ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് പുറയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ഉപയോഗിക്കുന്നതുകൊണ്ടും ചെയ്യുന്നതുകൊണ്ടും ഇപ്പൊ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ കുഞ്ചാക്കോ ബോബയുടെ ഒരു സിനിമ വന്നിട്ട് ഞാൻ മറന്നുപോയി, പേര് മറന്നുപോയി. കമ്പ്യൂട്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ടോപ്പിക്കുള്ള ഒരു സിനിമയായിരുന്നു അത്. അതിൽ ആ കമ്പനി ചെയ്യുന്ന ഒരു ദുരുപയോഗം ഉണ്ട്. സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിൽ നമ്മള് ആ കമ്പ്യൂട്ടർ വെച്ചിട്ട് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതടക്കം അവരറിയുന്നില്ല. കമ്പ്യൂട്ടർ ക്യാമറയിലൂടെ ഇതെല്ലാം ലോക്ക് ആവുന്നുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ന് അവരറിയുന്നില്ല. അങ്ങനെയുള്ളൊരു സംവിധാനമൊക്കെ ആണ് നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് എല്ലാരും എത്തിക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അല്ലേ, ആ ഒരു ഏജ് ആണല്ലോ അവരുടെ വരുന്നത്. അപ്പം അങ്ങനെയുള്ളതൊന്നും വരാത്ത വിധത്തിലും ഇവർ ഉപയോഗിക്കുന്നതൊക്കെ കുട്ടികൾക്ക് ഡിജിറ്റൽ യുഗത്തിൽ ഉപയോഗിക്കുന്ന ഈ മൊബൈലിന് വേറൊരു ആപ്പോ വേറെ ഒന്നും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണോ ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ ഉള്ളത് അത് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് അതേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു രീതി കൂടെ ആ മൊബൈലിൽ വരികയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുന്നത് തന്നെയാണ് ഏകദേശം പല സ്ഥലങ്ങളിലും സംഭവിച്ച കാര്യങ്ങളാണ് ഈ ഒരു ഫിലിമായിട്ട് വരുന്നതല്ലോ, ഏകദേശം അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു ഫിലിം കണ്ടത് കൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിഞ്ഞത് കേട്ടോ. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ പോകും, ഇതിൽ പുറയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് പഠനത്തിന് ഒരു മൊബൈൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ രണ്ട് രീതിയിൽ അവർ ചെയ്യും. അത് നമ്മൾ നിയന്ത്രിക്കണം, വീട്ടുകാർ നോക്കണം, സ്കൂളിൽ അതിൽ കർശനമായിട്ട്. ഇപ്പൊ പണ്ട് ഹോംവർക്ക് ചെയ്യുമ്പോൾ ഹോംവർക്ക് ചെയ്യുന്ന ബുക്സ് എല്ലാം നമ്മൾ സ്കൂളിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് പോകും അല്ലേ, അങ്ങനെ ചെയ്യുന്ന. അതേപോലെ ഇപ്പോ മൊബൈൽ ഉപയോഗിക്കുന്ന സംവിധാനം വരെ അതിൽ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകാനുള്ള സിസ്റ്റം കൂടെ വേണം. അവർക്ക് ദുരുപയോഗം ചെയ്യാതെ വിധത്തില് നമ്മളെല്ലാരും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ മക്കളും ഡെവലപ്പായി വരട്ടെ എന്ന് പറയാം.
0: ഓക്കെ, അപ്പൊ ചേച്ചി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും പഠന ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നല്ലേ?
1: ഒരു പ്രശ്നമില്ല, കാരണം നമ്മളെല്ലാം ഒരു ഏജ് സ്റ്റേജിൽ നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് മൊബൈൽ കൊണ്ട് നമ്മുടെ ഒരു ഞങ്ങളുടെ ഒരു ഏജിലുള്ള ആൾക്കാർ 90 ആ ബാച്ചിൽ വരുന്ന ആൾക്കാരൊന്നും നശിച്ചു പോയിട്ടില്ല എന്നുള്ള 100% സത്യം.
0: ഓക്കെ,
1: ഇതുകൊണ്ട് അതല്ലേ, അപ്പൊ നമ്മളത് കണ്ടറിഞ്ഞ് ചീത്ത പറഞ്ഞിട്ടായാലും അനുസരിച്ചിട്ടായാലും നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുപോയി.
0: അതെ അതെ, ആ ഒരു കൺട്രോളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങളും വിഷമല്ല എന്ന് പറയില്ലേ, അധികം.

0: അത്രയും
1: പറയൂ.
2: ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലെ താരം ജയൻ, ഷൈബി മാത്യു ആൻഡ് വൈഫ് രണ്ടുപേർക്കും ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഒപ്പം എന്നും അവർ ചിരിച്ചു കളിച്ചതുപോലെ ഫോട്ടോഷൂട്ട് ആയിട്ട് ഹാപ്പി ഡേ ആകട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു.
0: ഓക്കേ അമ്മയെ ചേച്ചി, നല്ലൊരു ദിവസമാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് ഷൈബി ചേട്ടനിക്കാണ് ഹാപ്പി ആനിവേഴ്സറി വിഷസ് അറിയിച്ചു. ഈ ആഴ്ചയിൽ എന്താണെന്നറിയോ, ഏറ്റവും വലിയ വിശേഷം എന്താണെന്നറിയോ, അത് ഈ

0: ഗാനം ചേട്ടാ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എന്താണ് ഇന്ന് പിറന്നാളായിട്ട് പരിപാടികൾ?
1: ഇന്ന് അമ്പലത്തിലേക്ക് പോയി, ഇനി ഉച്ചത്തെ ഒരു ബിരിയാണി, നല്ല സേമിയ പായസം.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണല്ലേ? സന്തോഷാണ്. താങ്ക് യു സോ മച്. ആ ക്ഷണം ഞാൻ ഇരുന്നു. ബാലൻചേട്ട, എന്താണ് സംസാരിക്കുന്ന വിഷയം ഉണ്ടല്ലോ, ക്ലാസ് റൂമില് ടീച്ചേഴ്സ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഫോൺ കൊണ്ടുപോകരുത് എന്നൊരു കാര്യം ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. അപ്പൊ എന്താ ചേട്ടന്റെ അഭിപ്രായം, എന്താ ഫോൺ കൊണ്ടുപോകണോ ഫോൺ കൊണ്ടുപോകണ്ടേ?
1: അവിടെ റിംഗ് ടോൺ വരുമ്പോ ഡിസ്റ്റർബ് ആകും, അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഇല്ല. അത് കാരണം വലിയ വലിയ കമ്പനികളിലൊക്കെ സെക്യൂരിറ്റി ഓഫീസിൽ സെല്ല് വെക്കും. എന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും എമർജൻസി വന്നാൽ സെക്യൂരിറ്റി ഗാർഡ് കൊണ്ട് കൊടുക്കും.
0: അങ്ങനെയാണ് ചെയ്യാറ്.
1: അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇന്റർവെൽ സമയത്ത്, ഒരേ സമയമാണല്ലോ ഇന്റർവെല്, ആ സമയത്ത് ടീച്ചേഴ്സ് പോയിട്ട് സെല്ല് വല്ല കോൾ വന്നിട്ടുണ്ടോ എന്താണ് വിശേഷങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ ചെയ്യുന്നത് ലഞ്ച് ടൈമ് ഇന്റർവെൽ ടൈമില് അവർക്ക് ആ ഒരു പെർമിഷൻ ഇല്ല, അങ്ങനെ ചെയ്താൽ അമ്മായിരിക്കുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
0: ഓക്കെ ഓക്കെ ബാലൻചേട്ടാ, പറയൂ ഇന്നത്തെ വിഷസ് ആർക്കാ? ഇന്ന് ബർത്ത്ഡേ ബോയ്ക്ക് കൊറേ വിഷസ് ഇങ്ങനെ വന്നു, ബർത്ത്ഡേ ബോയ്ക്ക് ആർക്കാ വിഷസ് കൊടുക്കാനുള്ളത് പറയൂ.
1: എനിക്കും എം ജി ശ്രീകുമാറിന്.
0: ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ മുഴുവൻ അല്ലേ?
1: അതെ അതെ, ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ്, പിന്നണി ഗായകൻ എം ജി ശ്രീകുമാരനും പല്ലശ്ശേരിയിലെ പറന്നു വരും ബാലൻചേട്ടനും.
0: ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ അടിച്ചു പൊളിക്ക് ആഘോഷാക്കുക. താങ്ക് യു സോ മച്ച്, ബൈ ബൈ.
1: ഓക്കെ, താങ്ക് യു മാഡം.
0: അപ്പൊ നമ്മള് വിളിച്ചത് ബാലൻചേട്ടനാണ്. ബാലൻചേട്ടൻ ഒരു സൂപ്പർ ഡേ ആവട്ടെ, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്, ഒരു സൂപ്പർ ബർത്ത്ഡേ ആവട്ടെ എന്ന് വിഷയണു. നമുക്കിനി ഒരു മെസ്സേജിലേക്ക് പോവാം. ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല എനർജി ഉണ്ട് കേട്ടോ. ഇന്ന് സെക്കൻഡ് ഷോ കാണാൻ പോകുന്നുണ്ട് ദൃശ്യം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷൈബി ലീന ദമ്പതികൾക്ക് ഒരുപാട് സ്നേഹത്തോടെ വിവാഹ വാർഷിക മംഗള ആശംസകൾ അറിയിക്കുന്നു. ടീച്ചേഴ്സ് ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഗുഡ്, കുട്ടികൾക്ക് റോൾ മോഡൽ ആകേണ്ടവരല്ലേ അധ്യാപകർ? മൊബൈൽ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് പറ്റില്ല, എന്നാലും ക്ലാസ് ടൈമിൽ കുട്ടികളുടെ മുന്നിൽ ഉപയോഗിക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഷക്കീല ചേച്ചി, സ്നേഹക്കൂട്. ഓക്കെ ഷക്കീല ചേച്ചി, താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. നമുക്ക് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുന്നതിന് മുന്നേ വീണ്ടും ഒരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. സുലൈ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്.

ഒരു മെസ്സേജ് വായിക്കുമ്പോൾ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷെഫിൻ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അഭിരാമി ചേച്ചി, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷൈബി ചേട്ടൻ പെരുമ്പാവൂരിനും നേർപ്പാതി ലീന ചേച്ചിക്കും 1000 വിവാഹ വാർഷിക ആശംസകൾ ഷെഫിൻ ഈരാറ്റുപേട്ട. ഓക്കെ, ഷെഫിനും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രഞ്ജിത്താണ്, ഫ്രം തേങ്കുറിശ്ശി. ഹാപ്പി മോർണിംഗ് അബി, രഞ്ജിത്ത് ഫ്രം തേങ്കുറിശ്ശി. ബട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അബിയുടെ നാട്ടിലാണ്. ഇവിടെ എന്ന ഒരു മഴയാ. ഇന്നത്തെ വിഷസ് ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ഹൃത്തിക് മോനാണ് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് വർക്ക് മോഡ് തുടരട്ടെ. രഞ്ജിത്തിന് നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കിയാൽ മെസ്സേജ് ഞാൻ വായിക്കാം. നമസ്കാരം അഭിരാമി പ്രിയ, നമ്മുടെ ഈ മനോഹരമായ പ്രണയയാത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും മനോഹരമായി നിലനിർത്തിയത് ആദ്യമേ ദൈവത്തിന് നന്ദി പറയുന്നു. പരസ്പരം താങ്ങായി തണലായി ജീവിത അവസാനം വരെ ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇതുവരെയുള്ള മനോഹരമായ ഓർമ്മകൾക്കും ഇനി വരാനിരിക്കുന്ന നല്ല നാളുകൾക്കുമായി ഇന്ന് 18th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായ ലീനയ്ക്ക് ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക മംഗളങ്ങൾ നേർന്നുകൊണ്ട് ചേട്ടായി. ഇതാണ് മെസ്സേജ്. അയ്യോ, ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അബിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ചങ്ങാതിക്കൂട്ടം ചങ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷൈബി മാത്യൂസ്, മേതല, പെരുമ്പാവൂർ. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് ഒരുപാട് വർഷമല്ലേ, സ്നേഹത്തിൽ മാത്രം അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ എന്ന് കൂടെ വിഷയമാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് സെൽവരാജേട്ടനാണ്, കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അഹല്യ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്നവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ അനിയൻ പ്രകാശിനും ഭാഗ്യലക്ഷ്മിക്കും ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ അറിയിക്കുന്നു സെൽവരാജ്, കൊഴിഞ്ഞാമ്പാറ. ഓക്കെ, അപ്പൊ പ്രകാശ് ചേട്ടനും ഭാഗ്യലക്ഷ്മി ചേച്ചിക്കും വെഡിങ് ആനിവേഴ്സറി വിഷസോട് അറിയിച്ചിട്ടുണ്ട് സെൽവരാജ് ചേട്ടൻ. ഹാപ്പി ഡേ ചേട്ടനും വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിന്റെ ടൈമാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 57 മിനിറ്റും 15 സെക്കൻഡും. അന്യോളസ്

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: സമയം കൃത്യം 9 മണിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളർ എന്റെ കൂടെ ഉണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
4: ഇതാരാ സംസാരിക്കണേ?
5: കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തി. അനിൽ.
4: അനിൽ ചേട്ടാ, എന്താണ് വിശേഷം കാഞ്ഞിരപ്പള്ളിയിൽ?
5: കാഞ്ഞിരപ്പള്ളി നല്ല വിശേഷങ്ങളൊക്കെ. നല്ല മഴയാണ്.
4: ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിൽ, എറണാകുളത്തൊക്കെ മഴയാണെന്ന് ഇങ്ങനെ കേട്ടു ഞാൻ.
5: നല്ല മഴ ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു.
4: ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് വർക്ക് ഉണ്ടോ? വർക്കിന് പോണില്ലേ? അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഒന്നും പറയാൻ പറ്റൂല നമുക്ക്. അപ്പൊ അനിൽ ചേട്ടാ, ഇന്ന് നമ്മൾ വിഷയം സംസാരിക്കുന്നതേ ക്ലാസ് റൂമുകളിലേക്ക് ടീച്ചേഴ്സ് മൊബൈൽ ഫോൺ കൊണ്ടുപോകണോ കൊണ്ടുപോവണ്ടേ എന്നുള്ളൊരു വിഷയമാണ്. എന്താ പറയാനുള്ളത്?
5: ക്ലാസ് റൂമിലേക്ക് ടീച്ചേഴ്സ് മൊബൈൽ ഫോൺ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് അതിനൊരു ആവശ്യം വരുന്നില്ല. കാരണം എന്റെ മോനൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇപ്പോഴും ടീച്ചർമാര് കൊണ്ടുവരുന്നില്ല. അവിടെ സ്ട്രിക്റ്റാ, പ്രൈവറ്റ് സ്കൂളാണ്. അപ്പം അവര് നേരത്തെ തൊട്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിലാ പോകുന്നത് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രശ്നം അവർക്ക് ആർക്കും ഇല്ല. അവർക്ക് ആർക്കും ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഇതുവരെ. അതെ, അവര് സ്റ്റാഫ് റൂമിൽ തന്നെ അവരുടെ ബാഗിൽ തന്നെയാണ് ഫോണെല്ലാം വെച്ചിട്ട് പോകുന്നത്.
4: അപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്നാ പറയുന്നത്?
5: ആവശ്യം വരുന്നില്ല. അവരെ സംബന്ധിച്ച് അവർക്കൊന്നും ഇതുവരെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല. അവരാരും പറഞ്ഞിട്ടില്ല. അവരെല്ലാം സ്നേഹപൂർവ്വം അത് സ്വീകരിക്കുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ പോകുന്നു. പിന്നെ മറ്റുള്ളവർക്കും ആകാമല്ലോ.
4: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ചേട്ടന്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
5: നമ്മുടെ ചങ്ക് ഫ്രണ്ട് ഷൈബി മാത്തുവിന്റെയും ലേനയുടെയും വിവാഹ വാർഷികത്തെ.
4: അതെ
5: അതെ. അപ്പൊ ഇരുവർക്കും ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ ഹൃദയം നിറഞ്ഞ 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പറന്നുകൊണ്ടേയിരിക്കുന്ന ബാലൻ ചേട്ടന്റെ ബർത്ത്ഡേയിൽ നിന്ന്.
4: അതെ, നിർത്താതെ വർക്കിലാണ്.
5: അതെ അതെ അതെ, ഇനിയും ഒത്തിരി കാലം പറന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ജന്മദിന ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. പിന്നെ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷൈബുദ്ദീൻ ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസയെ അഭിരാമിക്ക് കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു.
4: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എപ്പോഴും ഇതുപോലെ പവർഫുൾ ആൻഡ് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. അതാണ് നമുക്കൊക്കെ സന്തോഷം കേട്ടോ. സംസാരിക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പോ ചേട്ടൻ ചേട്ടന്റെ പ്രിയപ്പെട്ടവർക്ക് വിഷസ് കൊടുക്കാൻ കൂടിയിട്ടാണ് വിളിച്ചത്. എനിവേ, അനിൽ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ. ത്രിമൂർത്തീസിന് മൂന്നാൾക്കും സൂപ്പർ ഡേ ആവട്ടെ എന്ന വിഷയമാണ്. അപ്പോ ഇനി നമുക്ക് കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. ഇനി മെസ്സേജസിലേക്ക് പോവാണേ. അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുള്ളത് അനീഷ് ഏട്ടനാണ്, കൊല്ലമ്പടിയിൽ നിന്ന്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ സുഹൃത്തായ റിയാസ് നിലമ്പൂരിന്റെ ജന്മദിനമാണ്. അവന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ

കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനീഷ്, നിതീഷ്, വേണുവേട്ടൻ, മുർഷിദ്, റാഷിദ്, കുട്ടിമാൻ, അഹമ്മദ് കാക്ക, കുഞ്ഞാക്ക, പന്നിപ്പാറ, എടവണ്ണ, മലപ്പുറം. ഓക്കെ, എടവണ്ണയിൽ നിന്ന് ഇത്രയും പേര് ചേർന്ന് അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് റിയാസ് ചേട്ടന് വേണ്ടിയിട്ട്. ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്ക്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഷൈബിയേട്ടനും ലീനക്കുട്ടിക്കും ഏറെ സ്നേഹത്തോടെ വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ പല്ലശ്ശനയിലെ ബാലേട്ടന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും, ചങ്ങാതിക്കൂട്ടത്തിലെ കൂട്ടുകാർക്കും, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ഓമന ചേച്ചി, ഷീജ ചേച്ചി, പിന്നെ അബിക്കുട്ടിക്കും നല്ല ഹെൽത്തിയും അടിപൊളിയായ ഒരു കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. താങ്ക് യു സോ മച്ച് ഷീബ ചേച്ചി. നല്ല ടോപ്പിക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വരിയെങ്കിലും ഉണ്ടാവുമെന്ന്, പക്ഷെ അതില്ല, സാരില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ദിവ്യയാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാനും ഒരു ടീച്ചറാണ്. എന്റെ അഭിപ്രായത്തിൽ അധ്യാപകർ മാക്സിമം കരിക്കുലമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ബാലൻചേട്ടൻ പറഞ്ഞതുപോലെ ഇന്റർവെൽ ലഞ്ച് ടൈമിൽ ഫോൺ നോക്കാം എന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യയുടെ മെസ്സേജ്. അപ്പോൾ ദിവ്യ ഒരു ടീച്ചറായതുകൊണ്ട് തന്നെ ദിവ്യക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും, ഫോൺ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, ഫോൺ ഉണ്ടെങ്കിൽ എന്താണ് ഉപയോഗം അല്ലെങ്കിൽ പ്രശ്നം എന്നൊക്കെ അറിയാൻ പറ്റും. എനിവേ, ദിവ്യക്കും നല്ലൊരു ഹാപ്പി ഡേ വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷീബ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം കുമരകം. ഗുഡ് മോർണിംഗ് മോളൂസ്, ഞാൻ ഷീബ കുമരകം. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഷൈബി മാത്യുവിനും ലീനയ്ക്കും 1000 വെഡിങ് ആനിവേഴ്സറി വിഷസ് ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകളും അറിയിക്കുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിട്ടുകിട്ടുകാച്ചി ദിവസം, വെറും കിട്ടുകാച്ചി അല്ല കേട്ടോ, കിട്ടുകിട്ടുകാച്ചി ദിവസമാണ് ആശംസിച്ചിരിക്കുന്നത് ഷീബ ചേച്ചി. അപ്പോൾ ഷീബ ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം. രണ്ട് പേര് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹിറ്റ് ായിരിക്കും. അങ്ങനെ കുറേ അധികം കോമ്പിനേഷൻസ് ഉണ്ട് മലയാള സിനിമയിൽ. അതിൽ ഒരു എവർ ഹിറ്റായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെയും ലാലേട്ടൻ്റെയും. ഇന്ന് എം ജി ശ്രീകുമാറിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം മ്യൂസിക് ചെയ്ത് അദ്ദേഹവും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓണഹല്യ FM 90.4.

പി മുട്ടകവും പി മാധവൻ കുട്ടിയും അങ്ങനെ ഒരു ചിത്രത്തിലെ പാട്ടാണ്. ഒരു മരുഭൂമി കഥ എന്നൊരു പേര് കൂടെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. പ്രിയദർശൻ ചെയ്ത സിനിമയാണ്. ലാലേട്ടൻ എം ജി ശ്രീകുമാർ കൂട്ടുകെട്ടിൽ വന്ന എല്ലാ പാട്ടുകളും മികച്ചതാണ് അല്ലേ? ഒരു പാട്ട് പോലും നമുക്ക് അയ്യേ കൊള്ളൂല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റൂല. എല്ലാം ഒന്നിനൊന്ന് മികച്ച പാട്ടുകളാണ്. അപ്പോ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി മറ്റു മെസ്സേജസിലേക്ക് കൂടെ പോവാം. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് സമീറ ചേച്ചിയാണ്, കരുവാരക്കുണ്ട് എന്ന സ്ഥലത്ത് നിന്ന്. കുന്നോളം സ്നേഹവാക്കുകളിൽ എന്നും ഒന്നും ഒരു കാര്യമില്ല, അതിൽ കുന്നിക്കുരുവോളം ആത്മാർത്ഥത ഇല്ലെങ്കിൽ. മധുരമായി പറയുന്ന മനസ്സറിഞ്ഞു തരുന്ന സ്നേഹമാണ്. എല്ലാ സ്നേഹവും സ്നേഹമല്ല, എല്ലാ വാക്കുകളും സത്യമല്ല, എല്ലാ പിണക്കവും വെറുപ്പല്ല. ആരെ സ്നേഹിക്കണം, ആരെ വിശ്വസിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ശുഭദിന ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് സമീറ ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സമീറ ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് അഷ്റഫ് ഏട്ടന്റെ മെസ്സേജാണ്. നിങ്ങൾ നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടും നാളത്തെ വലിയ വിജയത്തിനായി പാകപ്പെടുത്തുകയാണ്. ക്ഷമയോടെ കാത്തിരിക്കാനും പതരാതെ പരിശ്രമിക്കാനും തയ്യാറാണെങ്കിൽ അസാധ്യമെന്ന് തോന്നിയ പലതും ഒരുനാൾ നമുക്ക് നിഷ്പ്രയാസം കീഴടക്കാൻ സാധിക്കും. ഓക്കെ, ശുഭദിനം നേരുന്നു ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. അഷ്റഫ് ഏട്ടനും അടിപൊളിയൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജപ്പൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. രാജപ്പൻ ചേട്ടനും ഒരു ശുഭദിനം അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നിഷാന്തിന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, അഭിമോൻ ആൻഡ് ടീം. ഇന്ന് ആശംസകൾ കൊടുമ്പുള്ള മുരുകൻ ചേട്ടനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷാന്ത് ഫ്രം എറണാകുളം. ഓക്കെ, അപ്പോൾ നിഷാന്തിന്റെ വക ആശംസകൾ കൊടുമ്പുള്ള മുരുകൻ ചേട്ടൻ അറിയിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മഹേഷ് ഏട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് അഭിരാമി, സുപ്രഭാതം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷൈബി ചേട്ടനും ലീന ചേച്ചിക്കും 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അഹല്യ കേൾക്കുന്നവർക്കും ചങ്ങാതിക്കൂട്ടത്തിലെ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. ഓക്കെ, മഹേഷ് ഏട്ടനും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന വിഷയമാണ്. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് അശ്വതിയാണ്, ഫ്രം എറണാകുളം. ഗുഡ് മോർണിംഗ് അബി, എനിക്കും ക്ലാസ്സിൽ മൊബൈൽ കൊണ്ടുപോവേണ്ട എന്നാണ് അഭിപ്രായം. പക്ഷെ ഞാൻ കുറച്ച് ഡേയ്സ് ക്ലാസ്സിൽ കൊണ്ടുപോയിരുന്നു. എമർജൻസി കോൾസ് വരും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ മാത്രം റിംഗ് ടോൺ വോളിയം കുറച്ച് വെച്ച് കോൾ വരുമ്പോൾ അത് ക്ലാസ്സിന് പുറത്ത് വന്നേ സംസാരിക്കും, മാക്സിമം 1 മിനിറ്റ്. പിന്നെ എല്ലാ നോട്ട്സും പെൻഡ്രൈവിലാക്കിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. മൊബൈൽ ഫോൺ നമ്മളുടെ അവറിന് ശേഷം സ്റ്റാഫ് റൂമിൽ വന്നാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അശ്വതി. അശ്വതിയും ഒരു ടീച്ചറായതുകൊണ്ട് അശ്വതിക്കും കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ എളുപ്പത്തിൽ ഈ ഒരു വിഷയം. ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും വേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം അശ്വതി പറയുന്നത് കൊണ്ടുപോവേണ്ട, ക്ലാസ്സിലേക്ക് കൊണ്ടുപോവേണ്ട എന്നാണ് അശ്വതിയുടെ അഭിപ്രായം. എനിവേ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് കൂടെ നമുക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് നിർമ്മലമ്മയാണ്. അധ്യാപകരോട് മൊബൈൽ കൊണ്ടുപോകരുത് എന്ന് മേലുദ്യോഗസ്ഥർ പറയേണ്ടി വരുന്നത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുവിധം 70% കൊണ്ടുപോകാറില്ല, സ്വയം വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. എന്നാൽ 10% എന്തൊക്കെ പറഞ്ഞാലും ഫോളോ ചെയ്യാൻ സന്നദ്ധത ഇല്ലാത്ത വിഭാഗമാണ്. അങ്ങനെയുള്ളവർ മാതൃകാ വിഭാഗം അധ്യാപകരെയും സമൂഹത്തിൽ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. മൊബൈലിന്റെ ഗുണത്തേക്കാളേറെ അധ്യാപകർക്ക് പേരുദോഷവും ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂമിൽ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിർമ്മലമ്മ. ഓക്കെ, അതാണ് നിർമ്മലമ്മയുടെ അഭിപ്രായം. എന്തായാലും നല്ലൊരു ദിവസം നിർമ്മലമ്മയ്ക്ക് വിഷയണു. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ പോവാം. സത്യഭാമ ചേച്ചിയുടെ മെസ്സേജാണ്. നമസ്കാരം അഹല്യ, ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ആർ ജെ നന്ദയ്ക്കും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പല്ലശ്ശനയിലെ പറന്നുവരും ബാലൻചേട്ടനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ സ്നേഹത്തോടെ അറിയിച്ചിട്ടുണ്ട് സത്യഭാമ ചേച്ചി. എഫ് എം കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എഫ് എമ്മിലെ അണിയറ പ്രവർത്തകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സത്യഭാമ ചിറ്റൂർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് പ്രേമമ്മയാണ്. അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ടോപ്പിക് അവസരോചിതമായിരുന്നു. ക്ലാസ് മുറിയിലേക്ക് മൊബൈൽ കൊണ്ടുപോകേണ്ട എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ക്ലാസ് കഴിഞ്ഞ് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ. ഇതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു പ്രേമമ്മ. ഓക്കെ, പ്രേമമ്മയ്ക്കും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇന്ദിരശേഷിയാണ് പെരുവമ്പ് നിന്ന്. ഗുഡ് മോർണിംഗ് അബിക്കുട്ട, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷൈബിക്കും ലീനയ്ക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിരശേഷി. ഇന്ദിരശേഷിക്കും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണേ. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹർദാസ്. ഓക്കെ, മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗുരുവായൂരപ്പൻ ചേട്ടനാണ് തിരുവില്ലാമലയിൽ നിന്ന്. നമസ്കാരം അഭിരാമി, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പല്ലശ്ശന ബാലൻ ചേട്ടന് 1000 ജന്മദിനാശംസകൾ നേരുന്നു ഗുരുവായൂരപ്പൻ തിരുവില്ലാമല. കൂടാതെ ഇന്ന്
ഷൈബി ചേട്ടനും വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ആശംസകൾ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടൻ ഒരു കിട്ടില്ലൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട് ഷൈബി ചേട്ടനും ലീന ചേച്ചിക്കും. ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയം. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. ശുഭദിനം അബി, പാട്ടുകൾ പൊളിയായിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. ടീച്ചേഴ്സ് മൊബൈൽ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണ് നോക്കട്ടെ, ദിവ്യ ഗൂഗിൾ അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. ഹായ് ടീച്ചേഴ്സ്, ഫോൺ ഉപയോഗിക്കുന്നതിനോട് ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപയോഗം മറ്റുള്ളവർക്ക് ദോഷമായി വരും. അതുകൊണ്ട് വേണ്ട എന്ന അഭിപ്രായത്തിലേക്ക് ഞാൻ എത്തുന്നു. ബൈ ദിവ്യ ഗൂഗിൾ. ഓക്കെ, ദിവ്യയുടെ മെസ്സേജാണ്. താങ്ക് യു സോ മച്ച് ദിവ്യ. ദിവ്യ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. ദിവ്യയ്ക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടീച്ചർമാർ ക്ലാസ് മുറികളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകരുത് എന്നൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഓൺ അഹല്യ വിഷസ്, പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ടീച്ചേഴ്സ് ശ്രദ്ധ കൊടുക്കുന്നു, അപ്പോൾ അതിലായി മാറുന്നു, അപ്പോൾ അത് പഠനത്തെ ബാധിക്കുന്നു എന്നൊക്കെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കമായത്. അപ്പോൾ ക്ലാസ് മുറിയുടെ പരിശുദ്ധി കാക്കാനും അച്ചടക്കം ഉറപ്പിക്കാനും ഒക്കെ ഈ നിയന്ത്രണം അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നു. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നവരുണ്ട്. എന്നാൽ മറുപക്ഷത്ത് നോക്കുമ്പോൾ ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് അധ്യാപകർക്ക് ആപ്പുകളും ഓൺലൈൻ പഠന സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഫോൺ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ വീട്ടിൽ നിന്നുള്ള ഫോൺ വിളികൾക്ക് പോലും തടസ്സം നിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ വിളിച്ച ആളുകളും അതുപോലെ മെസ്സേജ് അയച്ച ആളുകൾക്കും രണ്ട് പക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വശത്ത് കുഴപ്പമില്ല, അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ഡിജിറ്റൽ പഠന രീതിയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫോണില്ലാതെ ടീച്ചർമാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള അഭിപ്രായം വന്നു. എന്ത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ക്ലാസ് മുറിയിൽ പഠിത്തത്തിന് നമ്മൾ കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം കെട്ടുപോകാതെ ബാക്കി നമ്മുടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതാണ് പഠനം എന്നൊരു കാര്യം പ്രാധാന്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റും അതിനൊപ്പം കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. അതിനേക്കാൾ പ്രാധാന്യത്തിലല്ല, അതിനൊപ്പം നമ്മൾ കൊണ്ടുപോകണം. ഈ പറഞ്ഞ പോലെ പഠിത്തം മാത്രം പോരാ, കണ്ടുപിടുത്തങ്ങളും വേണമെന്ന് പറയില്ലേ. നമ്മുടെ ചാക്കോമാഷ് പറഞ്ഞ വേറൊരു രീതിയിലാണ്, പഠിത്തം മതി, അത് കഴിഞ്ഞ് മതി കണ്ടുപിടുത്തമെന്നാണ് പറഞ്ഞത്. പക്ഷേ പഠനത്തിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റണം, ഒന്ന് മറ്റൊന്നിനെ ബാധിക്കാത്ത വിധം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്, 18 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇന്നത്തെ അഹല്യ വിഷസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേയ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും ഒരു കിഡിലൻ ദിവസം, ഒരു ഹാപ്പി ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூடா.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂലരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: സെല്ലുലോയിഡ്,
4: നമസ്കാരം. സെല്ലുലോയിഡിന്റെ സിനിമ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെല്ലുലോയിഡുമായി ഇന്നത്തെയും പോലെ ഇന്നും കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ഒരു സിനിമ തിയേറ്ററുകളിൽ വലിയ ചർച്ചയായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത്ത് ബുദ്ധ. ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു തനിനാടൻ റിവഞ്ച് ത്രില്ലർ സിനിമ ഒരുക്കിയത്. അപ്പോ കഥയിലേക്ക് വിശദമായി പോയാലോ. കഥ നടക്കുന്നത് അങ്ങ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മറയൂരിലെ കനത്ത ചന്ദന കാടുകളുടെ പശ്ചാത്തലത്തിലാണ് കേട്ടോ. ആ കാടിനോട് ചേർന്നുള്ള ഒരു പറമ്പിൽ വളരുന്ന കോടികൾ വിലമതിക്കുന്ന ലോകോത്തര നിലവാരമുള്ള ഒരു അപൂർവ ചന്ദനമരമുണ്ട്. അതാണ് വിലായത്ത് ബുദ്ധ. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ലണ്ടനിലെ കൊട്ടാരങ്ങളിലേക്ക് വരെ സുഗന്ധം പരത്താൻ കൊണ്ടുപോയിരുന്ന ഒരു ഒന്നാം തരം ചന്ദനം. ആ മരത്തിന്റെ കാവൽക്കാരനാണ് നമ്മുടെ കഥയിലെ നായകൻ. ഭാസ്കരൻ മാഷ് റിട്ടയേർഡ് അധ്യാപകനാണ്. വർഷങ്ങളായി കണ്ണുവെട്ടിച്ച് ചന്ദനം കടത്തുന്ന കാട്ടുകള്ളന്മാർക്ക് മുന്നിൽ നെഞ്ചുനിറിച്ചു നിൽക്കുന്ന ഒരു പരുക്കൻ മനുഷ്യൻ. മാഷിന് ആ മരം വെറുമൊരു മരമല്ല, സ്വന്തം ചോരയാണ്, ജീവനാണ്. അങ്ങനെ ആ മാഷിപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ഒരു മരത്തിൽ ഒരൊറ്റ കോടാലിപ്പാട് വീഴണമെങ്കിൽ അതെന്റെ നെഞ്ചിലൂടെ ആയിരിക്കണം എന്ന്. അതിലൂടെ തന്നെ മാഷിനും ആ മരത്തോടുള്ളൊരു ആത്മബന്ധം ഉണ്ടല്ലോ, ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. മാഷിന്റെ പറമ്പിലെ ആ ഒരു മരം വെട്ടാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു വലിയ മാഫിയ തന്നെയുണ്ട് പുറത്ത്. പക്ഷേ മാഷി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലെന്ന് അവർക്ക് നല്ല പോലെ അറിയുകയും ചെയ്യാം. കാരണം കാടിന്റെ ഓരോ സ്പന്ദനവും അറിയുന്ന ആളാണ് നമ്മുടെ മാഷ്. എന്നാൽ കഥ പൂർണ്ണമായി മാറുന്നത് ഭാസ്കരൻ മാഷിന്റെ പഴയൊരു വിശ്വസ്തനായ ഒരു ശിഷ്യൻ ഈ ഒരു മരം വെട്ടാനായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതോടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അവിടെ നിന്നാണ് കഥയ്ക്ക് നല്ലൊരു കനം വെക്കുന്നത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ആ ശിഷ്യനെയും നമുക്ക് പരിചയപ്പെടാം. സെല്ലുലോയിഡ് കേൾക്കാം ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലലോഡ്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് പറഞ്ഞു നിർത്തിയത് ഭാസ്കര മാഷിന്റെ വിശ്വസ്തനായ പഴയ ശിഷ്യനെ കുറിച്ചാണല്ലേ, ഡബിൾ മോഹൻ. പൃഥ്വിരാജ് സുകുമാരൻ തകർത്തഭിനയിച്ചതാണ് ഈ ഒരു കഥാപാത്രം. പേരുപോലെ തന്നെ ഇരട്ടതാപ്പും കടുപ്പിടുത്തവുമുള്ള ഒരു ഒന്നാന്തരം ചന്ദനക്കള്ളൻ. കാട്ടിലെ ചന്ദനം വെട്ടുന്നതിലും അത് കടത്തുന്നതിലും മോഹനെ വെല്ലാൻ ആ നാട്ടിൽ മറ്റാരില്ല. അയാൾക്ക് കാട് അത്രയ്ക്ക് മനഃപ്പാഠമാണെന്നതാണ് കേട്ടോ. അങ്ങനെ കഥയുടെ ആ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, മോഹൻ നഗരത്തിൽ നിന്ന് തന്റെ പഴയ ഗ്രാമത്തിലേക്ക് വരുന്നു. ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്, ഭാസ്കരൻ മാഷിന്റെ പറമ്പിലെ ആ വിലായത്ത് ബുദ്ധ എന്ത് വില കൊടുത്തും വെട്ടിക്കടത്തുക. മാഷിന് മുന്നിൽ വന്ന് വണ്ടി നിർത്തി മോഹൻ നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. മാഷെ, മാഷ് പഠിപ്പിച്ച തന്ത്രങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ചന്ദനം ഞാൻ കൊണ്ടുപോകും. മാഷ് തിരിച്ചടിക്കുന്നുണ്ട്, നീ എന്റെ ശിഷ്യനായിരിക്കാം മോഹന, പക്ഷേ ഈ ഭാസ്കരനെ തോൽപ്പിക്കാനുള്ള അടവ് ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അതൊരു വെറും ചന്ദനക്കടത്ത് കഥയല്ലാതായി മാറുകയാണ്. അത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള കടുത്ത അഭിമാന പോരാട്ടമാവുന്നു. മാഷ് പഠിപ്പിച്ച അടവുകൾ വെച്ച് മാഷിനെ തന്നെ തോൽപ്പിക്കാൻ മോഹനൻ ശ്രമിക്കുന്നു. പോലീസും വനംവകുപ്പും ഈ കളിക്കിടയിൽ വെറുമൊരു കാഴ്ചക്കാരായി മാറുകയാണ്. കാരണം ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വാശിയാണ്. കഥയിലെ ഈ ഒരു ഭാഗം വളരെ ത്രില്ലിംഗ് ആണ്. മോഹൻ ഓരോ തവണ രാത്രിയിൽ മരം വെട്ടാൻ ആളുകളെ വിടുമ്പോഴും ഭാസ്കരൻ മാഷ് അത് തന്റെ അനുഭവ സമ്പത്തും ബുദ്ധിയും കൊണ്ട് തടയുന്നു. മോഹനന്റെ ഉള്ളിലെ ക്രൂരതയെക്കുറിച്ചും അയാൾക്ക് ഈ മരത്തോടുള്ള അടങ്ങാത്ത ആർത്തിയും ആഴത്തിൽ തന്നെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒടുവിൽ ആ മരം വെട്ടാൻ മോഹൻ ഒരു അന്തിമമായ ചതുരംഗ കളി പ്ലാൻ ചെയ്യുന്നു. ആ കളി എന്താണ് കേൾക്കാം നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിദാഹ LFM 90.4 കേട്ട് കൂട്ടുകൂട.

0: Celluloid.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സലൗഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്നത്തെ സലൗഡിലെ സിനിമ വിശേഷം വിലായത്തുപുറ്റ കഥ തുടരാം. കഥ അങ്ങനെ അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. സുഹൃത്തുക്കളെ, റേഡിയോയുടെ വോളിയം അല്പമൊന്ന് കൂട്ടിവെച്ചോളൂ. കാരണം മോഹൻ ഇപ്പോൾ ദി ആ പഴയ മോഹനല്ല. അയാൾക്ക് മരം കിട്ടണം. അതിനാരെ കൊല്ലാനും അയാൾ തയ്യാറാവുകയാണ്. അയാൾ പുറത്തു നിന്നുള്ള വലിയ കൊടും കുറ്റവാളികളെയും ഗുണ്ടാ സംഘങ്ങളെയും ഈ ഒരു പ്ലാനിലേക്ക് കൂട്ടുപിടിക്കാനായി തുടങ്ങുന്നു. ഭാസ്കരൻ മാഷിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. മറയൂർ കാട്ടിൽ കനത്ത മഴ പെയ്യാണ്. ഇടിയും മിന്നലുമുള്ള ഒരു ഭീകരമായ രാത്രി. ആ രാത്രിയിലാണ് മോഹൻ തന്റെ ആളുകളുമായി മരം വെട്ടാൻ വേണ്ടി മാഷിന്റെ പറമ്പിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. പ്ലോട്ടിലെ ഏറ്റവും അന്യമായ രംഗങ്ങൾ നടക്കുന്നതും ഈ ഒരു ഇരുട്ടിലാണ്. പ്രകൃതി പോലും ആ ചന്ദന മരത്തെ സംരക്ഷിക്കാൻ വേണ്ടി മഴയായി പെയ്യുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവും. മാഷി തന്റെ വയസ്സായ ശരീരം വെച്ച് കയ്യിലൊരു ടോർച്ചും പഴയൊരു ആയുധവുമായി ആയുധങ്ങളേന്തിയ ആ വലിയ സംഘത്തെ നേരിടാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങുന്നു. പൃഥ്വിരാജന്റെയും മാഷായി വേഷമിട്ട നടന്റെയും തകർപ്പൻ ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു ഭാഗം. വെറുമൊരു മരത്തിന് വേണ്ടി എന്തിനാണ് ഇവർ ഇങ്ങനെ ചോര ചെയ്യുന്നത്? ആ ഒരു കാര്യം നമുക്കിങ്ങനെ അറിയാതെ തോന്നിപ്പോ. പക്ഷേ അതൊരു വാശിയാണ്, ഈഗോ. ഒരു വശത്ത് പണത്തോടുള്ള അടങ്ങാത്താർത്തി, മറുവശത്ത് പ്രകൃതിയോടും സ്വന്തം വാക്കിനോടുമുള്ള ആത്മാർത്ഥത. ഈ രാത്രിയിലെ പോരാട്ടത്തിൽ ആര് ജയിക്കും? മാഷിന്റെ ശരീരത്തിൽ മോഹന്റെ ആളുകൾ വെട്ടുമ്പോൾ, മാഷിന്റെ ചോര മണ്ണിലേക്ക് വീഴുമ്പോൾ മോഹന്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? നമുക്ക് കേൾക്കാം സലൗഡിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം.
2: ഞാൻ ഒരു സർപ്രൈസ് ഇട്ടെ.
3: അതല്ലോ
2: ബാക്കി നീട്ടു.

0: Celluloid.
1: ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. കഥ തുടരും. ഒടുവിൽ ആ ദാരുണമായ സംഭവം നടക്കുന്നു. ഭാസ്കരൻ മാഷി വീഴുന്നു. ആ വിലായത്ത് പുതന്ന ചന്ദനമരം വെട്ടി വീഴ്ത്തപ്പെടുന്നു. മോഹൻ വിചാരിച്ചതുപോലെ ആ കോടികൾ വില വരുന്ന ചന്ദനമുട്ടികൾ അയാളുടെ കൈകളിൽ എത്തുകയാണ്. താൻ ജയിച്ചുവെന്ന് മോഹൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. പക്ഷെ അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംവിധായകൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മരം വെട്ടി വീഴ്ത്തിയെങ്കിലും മോഹന് അത് കാടിന് പുറത്തേക്ക് എത്തിക്കാനായി കഴിയുന്നില്ല. വനംവകുപ്പിന്റെ വലിയൊരു കെണി അവിടെ ഒരുങ്ങിയിരിക്കുന്നു. അതിലുപരി മരിച്ചു വീഴുന്ന നിമിഷത്തിലും ഭാസ്കരൻ മാഷ് മോഹനോട് പറയുന്ന ചില വഴികളുണ്ട്. നീ മരം കൊണ്ടുപോയിക്കോ മോഹന, പക്ഷേ അതിന്റെ സുഗന്ധം ഈ മണ്ണിൽ തന്നെ കാണും. ആ വാക്കുകൾ മോഹന്റെ മനസാക്ഷിയിൽ തൊടുന്നുണ്ട്. താൻ ചെയ്തത് ഇത്ര വലിയ തെറ്റാണെന്ന് അയാൾ തിരിച്ചറിയും. കഥ അവസാനിക്കുമ്പോൾ മോഹൻ മനസ്സിലാക്കുന്നത് താൻ തോറ്റത് തന്റെ ഗുരുവിന്റെ മുന്നിലല്ല, മറിച്ച് പ്രകൃതിയുടെ ആ ഒരു പ്രകൃതിയുടെ നിയമത്തിന് മുന്നിലാണെന്നാണ്. ചന്ദനത്തിന്റെ വിലയല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ സുഗന്ധമാണ് വലുതെന്ന തിരിച്ചറിവിലേക്കാണ് മോഹൻ എത്തുന്നത്. സിനിമ വളരെ വൈകാരികമായിട്ടാണ് അവസാനിക്കുന്നത്. ജി ആർ ഇന്ദുഗോപന്റെ തിരക്കഥയുടെ കരുത്തും പൃഥ്വിരാജിന്റെ കരിയറിലെ മറ്റൊരു വ്യത്യസ്തമായ പരുക്കൻ വേഷവും ഈ ഒരു സിനിമയെ മലയാളത്തിൽ ഒരു മികച്ച അഡാപ്റ്റേഷനാക്കി മാറ്റുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിൽ പങ്കുവച്ച സിനിമാ വിശേഷം വിലായത്തപ്പുത്ത. തീർച്ചയായിട്ടും ഈ ഒരു സിനിമാ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായി മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേഡിയം വിതാംഗലി ഫ്രം 90.4 കേട്ട്.

0: പാലക്കാടിന്റെ നെഞ്ചിൻ കൂടുതാളം കൂട്ടുകൂടാം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകത്ത് പല കിടിലൻ സംഭവങ്ങൾ നടക്കുമ്പോ എനിക്കൊന്നും അറിയാൻ പാടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞങ്ങിരുന്നാ ശരിയാവോ? അന മാഫി മാലു, അതായത് അങ്ങ് അറബിയിൽ എനിക്കറിയില്ല. അന മാഫി മാലു അങ്ങനെ പറഞ്ഞിരിക്കാനും പാടില്ല. ഏത് ഭാഷയിലാണെങ്കിലും അറിയാൻ മേല എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നെഗറ്റീവ് വൈബാണ്. എല്ലാ കാര്യങ്ങളെയും കുറിച്ചും മിനിമം എന്തെങ്കിലും സംഗതി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും കാലിഡോസ്കോപ്പ് കേൾക്കുക, ഇവിടെ ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പറക്കാൻ പോകുന്നത് നേരെ ഫുട്ബോളിന്റെയും സൂംബയുടെയും ഒക്കെ നാടായ ബ്രസീലിലേക്കാണ്. പക്ഷേ സംഗതി, ബ്രസീലിലേക്ക് എന്ന് പറയുമ്പോൾ ബ്രസീലിൽ എവിടെയാണ് എന്ന് ചിന്തിക്കാലോ? ബ്രസീലിലെ ജയിലിനുള്ളിലേക്ക്. ആർക്കും അങ്ങനെ പോകാൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് ഭയങ്കര ഇഷ്ടവും. അപ്പൊ ബ്രസീലിലെ ജയിലുകളിലെ ഒരു കിടിലൻ സീനുണ്ട്. അവിടെയുള്ള തടവുകാരോട് വായന കൊണ്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിച്ചാൽ അവര് പറയും ഫ്രീഡം കിട്ടും എന്ന്. സംഗതി സീരിയസ് ആണ്, സത്യമാണ്. നമുക്ക് ആ കാര്യത്തെ കുറിച്ച് കേൾക്കാം. ഇപ്പൊ ഒരു ചെറിയൊരു ഇത് വന്നിട്ടില്ലേ, ഇപ്പോ എന്തായിരിക്കും സംഗതി? വായിച്ചാ ഫ്രീഡം കിട്ടുമോ? അതും ജയിലില്. കൊടിയ കുറ്റവാളികളൊക്കെ അല്ലേ ജയിലിൽ പോണത്. അപ്പൊ ജയിലിലൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഫ്രീഡം കിട്ടുക എന്നൊക്കെ തോന്നുന്നില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. കൂടെയുണ്ട് ഞാൻ അഭിരാമി, കേട്ടുകൊണ്ടിരിക്കുന്നത് കാലിഡോസ്കോപ്പ് ഓൺലി ഓൺ യുവർ അഹല്യ FM 90.2.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ബ്രസീലില് എങ്ങാനും ഒരു കുറ്റം ചെയ്ത് ജയിലിൽ എങ്ങാനും പോയി കഴിഞ്ഞ നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു തീർത്താൽ നിങ്ങളുടെ ശിക്ഷാ കാലാവധിയിൽ നിന്നൊരു 4 ദിവസം കുറഞ്ഞു കിട്ടും. ഒരു വർഷം ഇങ്ങനെ മാക്സിമം 48 ദിവസം വരെ തട്ടിക്കഴിയാം. അതായത് വായന കൂടുന്തോറും ജയിലിന് പുറത്തെത്താനുള്ള ദൂരവും കുറയും. നോ ഷോർട്ട് കട്ട്സ്. വെറുതെ പേജ് മറിച്ചിരുന്നാലൊന്നും പോരാ കേട്ടോ. വായിച്ച പുസ്തകത്തെ കുറിച്ച് കൃത്യമായൊരു നോട്ട് എഴുതണം. അവരുടെ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ ജയിലിനുള്ളിൽ തന്നെ വായനയ്ക്ക് വേണ്ടി വർക്ക്ഷോപ്സ് വരെ നടക്കാറുണ്ട്. പക്ക അക്കാദമിക് വൈബാണ് ബ്രസീലിന്റെ ജയിലിനകത്ത്. ഈ റീഡിംഗ് ചലഞ്ചില് പണ്ട് പങ്കെടുത്തിരുന്ന ഒരാളാണ് ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജയിൽ ബോൺസാനാരോ. 27 വർഷത്തെ ശിക്ഷ കിട്ടിയ മൂപ്പൊരു പുസ്തകമൊക്കെ വായിച്ച് ഡേറ്റ് കുറയ്ക്കാനുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമൊക്കെ നടത്തിയ ആളാണ്. ലാറ്റിൻ അമേരിക്കയില് ഏറ്റവും കൂടുതൽ ആളുകളെ ജയിലിലടയ്ക്കുന്ന രാജ്യമാണ് ഈ ബ്രസീല്. അതുകൊണ്ട് തന്നെ തടവുകാരെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കാനും ജയിലിലെ തിരക്ക് കുറയ്ക്കാനും കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഈ റീഡിംഗ് ചലഞ്ച്. ജയിലിലിരുന്ന് എത്ര വലിയ കുറ്റം ചെയ്തയാളാണെങ്കിലും പുസ്തകം വായിച്ച് ആ പുസ്തകത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കുറിപ്പ്, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി ആ വർക്ക്ഷോപ്പിലുള്ള ആളെ, ആ ഒരു റീഡിംഗ് ചലഞ്ച് മാനേജ് ചെയ്യുന്ന ജയിലിലെ ഓഫീസറെ കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷാ കാലാവധിയിൽ നിന്ന് ദിവസങ്ങൾ ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നു. ഐഡിയ ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. അപ്പൊ ഗൈസ്, അടുത്ത തവണ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഓർക്കുക, വായന എന്ന് പറയുന്നതേ ചിലർക്കെങ്കിലും വെറുമറിവ് മാത്രമല്ല, ചില ആളുകൾക്ക് അതൊരു മോചനമാണ്, ഫ്രീഡമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക. ഇത് കാലിഡോസ്കോപ്പ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കൂടെയുള്ളത് ഞാൻ അഭിരാമം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങളൊക്കെ വീട്ടിലെ വേസ്റ്റ് എന്താണ് ചെയ്യുക?
2: അതിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചാ അഭിരാമി അങ്ങനെ പറയാനൊക്കെ പറ്റുമോ?
1: വല്ല പറമ്പിലോ തോട്ടിലോ ഒക്കെ കളയാൻ നോക്കുക അല്ലേ. എന്നാൽ ജപ്പാനിലെ ഒരു ഗ്രാമത്തിന് പറയാനുള്ളത് വേറെ ലെവൽ സ്റ്റോറിയാണ്. വെൽക്കം ടു കാമികാറ്റ്സു, ദ വേൾഡ്സ് ഫസ്റ്റ് സീറോ വേസ്റ്റ് വില്ലേജ്. ഈ കാമികാറ്റ്സു എന്ന സ്ഥലമാണ് ലോകത്തിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് വില്ലേജ്. അവിടെയുള്ള ആളുകളുണ്ടല്ലോ, വേസ്റ്റ് വെറുതെ ഒരു കവറിലാക്കി വലിച്ചെറിയുകയല്ല ചെയ്യുന്നത്, പകരം ഹോൾഡ് യുവർ ബ്രീത്ത് ഗൈസ്, അവ വേസ്റ്റ് 45 വ്യത്യസ്ത വിഭാഗങ്ങളിലായി തരംതിരിക്കണം. ഒന്നോ രണ്ടോ മൂന്നോ നാലോ തരത്തിലുള്ള മാലിന്യം വേർതിരിക്കലല്ല അവിടെ, 45 വെറൈറ്റീസ്. പ്ലാസ്റ്റിക് കുപ്പികൾ ഒരു വശത്ത്, അതിന്റെ അടപ്പ് വേറൊരു വശത്ത്, ലേബൽ മറ്റൊരു വശത്ത്. അങ്ങനെ പക്ക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉള്ള സ്ഥലമാണ് ജപ്പാനിലെ കാമികാറ്റ്സു. ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊരു ഒരു ഇതില്ലേ? കാലിഡോസ്കോപ്പ് കേട്ടുകൊണ്ടിരിക്കൂ, എവിടെയും പോകരുത്. പാട്ടിന് ശേഷം ഞാൻ വേഗം തിരിച്ചെത്തും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ 45 വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് മാലിന്യമൊക്കെ തരംതിരിക്കുന്നു പറഞ്ഞ എന്റെ പൊന്നു അഭിരാമിയെ, ഇതൊക്കെ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഇതിപ്പോ വെറുതെ വല്ല പറമ്പിലോ അടുത്തുള്ള കുളത്തിലോ വലിച്ചെറിഞ്ഞ കഴിഞ്ഞില്ലേ കാര്യം? നമുക്ക് പിന്നെ ചില്ലായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കാലോ? അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ജപ്പാനിലെ കാമികട്സു എന്ന ഗ്രാമം, ആ വില്ലേജിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാലേ, ഇവിടെ വേസ്റ്റ് എടുക്കാൻ വണ്ടികളൊന്നും വരില്ല. ഓരോ വീട്ടുകാരും അവരുടെ വേസ്റ്റ് ക്ലീൻ ചെയ്ത് സ്വന്തമായി വേസ്റ്റ് സെന്ററിൽ എത്തിക്കണം. അവിടെയുള്ള ഹോട്ടൽ വൈ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ മാറ്റമൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ആ ബിൽഡിംഗ് പോലും പഴയ വേസ്റ്റ് സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജപ്പാനിലെ കാമികാറ്റ്സു എന്ന ഗ്രാമം വെറൊരു സ്ഥലമല്ല, ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു സീറോ വേസ്റ്റ്. അത്ഭുതമാണ് സുഹൃത്തുക്കളെ, അത്ഭുതം. മാലിന്യമില്ലാത്തൊരു ലോകം എങ്ങനെ സാധ്യമാകുമെന്ന് ആ ഗ്രാമം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി അവിടുത്തെ ഒരു കൂളായിട്ടുള്ള ഒരു കാര്യമുണ്ട്, കുറുകുറു ഷോപ്പ്, കുറുകുറു കട. അതെന്താണ് സംഗതി എന്ന് ഞാൻ പറയാം കാലിഡോസ്കോപ്പിൽ ആഫ്റ്റർ ഷോ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമുക്ക് ആവശ്യമില്ലാത്ത പഴയ സാധനങ്ങളൊക്കെ ഈ കുരുക്കുരു ഷോപ്പില്, അത് ജപ്പാനിലുള്ള ഒരു കടയാണ്, ഇവിടെ എങ്ങും ഉള്ള കടയല്ല, ഈ കുരുക്കുരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് അത് ഫ്രീ ആയിട്ട് എടുക്കാം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരാൾക്ക് വേസ്റ്റ് ആണ് എന്ന് തോന്നിയ സാധനം ചിലപ്പോൾ മറ്റാൾക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും. വൺ മാൻസ് ട്രാഷ് ഇസ് അനദർ മാൻസ് ട്രഷർ എന്ന് പറയുന്നത് ശരിക്കും ഇതിനെയാണ്. നമ്മുടെ ഇവിടെയും ഇങ്ങനെ ഒരു മാലിന്യത്തിൽ നിന്ന് നമ്മുടെ ഇവിടെയും ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വളരെ പ്രൗഡ്ഫുള്ളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഈ പഴയ സാരികള്, അല്ലെങ്കിൽ പിന്നെ ഇത്ര വർഷം പഴക്കമുള്ള സാരികളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ഒരു ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പഴയ ട്രാഷസിൽ നിന്ന് പുതിയതാക്കി പുതിയൊരാൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പുതിയതാണല്ലോ അല്ലേ. പഴയ എൻ്റെ പഴയൊരു സംഭവം മറ്റൊരാൾക്ക് ഞാനത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കത് പുതിയതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കുരുക്കുരു എന്ന് പറഞ്ഞൊരു ഷോപ്പ് അവിടെയുണ്ട്. പിന്നെ ജപ്പാനിലെ ഈ ഒരു കമികാട്സുവിനെ കുറിച്ച് പറയുമ്പോൾ 80% വേസ്റ്റും ഇവർ റീസൈക്കിൾ ചെയ്ത് എടുക്കുകയാണ്. ഭൂമിയെ സ്നേഹിക്കാൻ വലിയ പ്രസംഗമൊന്നും നടത്തണ്ട, ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മതി എന്ന് ഈ ഗ്രാമം തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ദം. അപ്പോൾ ഗൈസ്, ഒരു സീറോ വേസ്റ്റ് ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളും മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മളെപ്പോഴാണ് മാറുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഇതുകൊണ്ടുണ്ടാകുമ്പോൾ, ഒരു വലിയ ദുരന്തം ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞേ നമ്മൾ പിന്നെ മാറുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ശീലം, അത് മാറ്റണം എന്ന് പറയുകയാണ് ഈ കമികാട്സുവിലെ ജനങ്ങൾ. എന്തായാലും കാലിഡോസ്കോപ്പ് കേട്ടുകൊണ്ടിരിക്കും. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ഈ ലൊക്കേഷൻ ഷെയർ ചെയ്തും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടും ജീവിക്കുന്ന ആളുകളല്ലേ. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗൂഗിൾ മാപ്പിനും ടെക്നോളജിക്കും വരെ നോ എൻട്രി ബോർഡ് വെച്ചൊരു സ്ഥലമുണ്ട്, ആൻഡമാനിലെ നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഗൈസ്, വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ ഇവിടെ വസിക്കുന്ന സെന്റിനലിസ് ഗോത്രവർഗ്ഗക്കാര് ഇന്നും ശിലായുഗത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് കൃഷി അറിയില്ല, തീ പോലും ഉണ്ടാക്കാൻ അറിയില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പുറം ലോകവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ്. വല്ലവരും അങ്ങോട്ട് പോയാൽ, പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അമ്പും വില്ലുമായിട്ടായിരിക്കും ഇവര് വെൽക്കം ചെയ്യുക. പക്കാ ഡേഞ്ചറസ് വൈബ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവനും കൊണ്ട് തിരിച്ചു വരാൻ പറ്റും എന്ന് ആരും കരുതണ്ട. കഴിഞ്ഞ 60,000 വർഷങ്ങളായിട്ടേ അവര് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ലോകത്ത് ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടും ഇവര് മാത്രം മാറിയിട്ടില്ല. 2004 സുനാമിയൊക്കെ വന്നപ്പോ എല്ലാരും വിചാരിച്ചു ഈ ഗോത്രം അങ്ങ് ഇല്ലാതായി പോയിരുന്നു. പക്ഷേ ഹെലികോപ്റ്ററിൽ പോയി നോക്കിയപ്പോ അവര് അമ്പും എയ്ത് ഹെലികോപ്റ്ററിനെ ഓടിക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. സ്ട്രോങ് സർവൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്തായാലും അവരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട് കാലിഡോസ്കോപ്പിൽ. എവിടെയും പോകരുത്, പാട്ടിന് ശേഷം തിരിച്ചെത്താം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് ആഹാ ഇങ്ങനെയാണോ കാര്യങ്ങൾ, എന്നാ പിന്നെ അങ്ങോട്ട് പോയി കളയാം എന്നൊന്നും വിചാരിക്കേണ്ട. ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങോട്ട് പോകുന്നത് നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ലോകം മതി, നമ്മൾ അവിടെ പോയി അവരുടെ സമാധാനം കളയണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനം ഭാരത സർക്കാർ എടുത്തിട്ടുള്ളത്. ഇവരിലൂടെ നമ്മൾ കാണുന്നത് ശരിക്കും നമ്മുടെയൊക്കെ പൂർവികർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടയിലെ ഒരു ആദ്യകാല മനുഷ്യ ജീവിതമില്ലേ, അതൊക്കെയാണ്. അതിന്റെ ഒരു ലീവിംഗ് മ്യൂസിയം ആണ് അവരെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. എന്തായാലും നമ്മുടെ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഒന്നും ഇല്ലാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റാത്ത നമ്മൾ ഇവരെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അല്ലേ? ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോ ഒരു ദിവസം ഫോണില്ലാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കാതെ ഒന്നും ഇരിക്കാനായിട്ട് പറ്റില്ലായിരിക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാതെയും അവരവിടെ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെയാണ് എന്റെ ചിന്ത. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ഹരിതഭൂമിയായിട്ട് സുനിൽ എത്തും വരെ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പമുള്ളത് ഞാൻ സുമൻ. നമ്മൾ മലയാളികളുടെ ഭക്ഷണത്തില് എരിവില്ലാത്തൊരു ഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ എരിവില്ലാത്തൊരു വിഭവത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അല്ലേ. കറികളിലാണെങ്കിലും ചമ്മന്തിയിലാണെങ്കിലും എന്തിലാണെങ്കിലും പച്ചമുളകിൻ്റെ ആ ഒരു എരിവും മണവും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. വിപണിയിൽ എപ്പോഴും ആവശ്യക്കാരുള്ള പച്ചമുളകിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ മുളക് ഒട്ടും പിന്നിലല്ല. ഇതിലടങ്ങിയിരിക്കുന്ന

കാപ്സിസിൻ എന്ന ഘടകമാണ് മുളകിന് എന്ത് കൊടുക്കുന്നത്? എരിവ് നൽകുന്നത്. ഇത് ദഹനത്തിന് സഹായിക്കുകയും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ പച്ചമുളക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വർഷം മുഴുവൻ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് പച്ചമുളക്. എങ്കിലും ജൂൺ ജൂലൈ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും കൃഷി തുടങ്ങുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇന്ന് വിപണിയിൽ പലതരത്തിലുള്ള മുളകുകൾ ലഭ്യമാണ്. എരിവ് കൂടിയവ, എരിവ് കുറഞ്ഞവ, നീളമുള്ളവ, വട്ടത്തിലുള്ളവ എന്നിങ്ങനെ പല ഇനങ്ങൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ജ്വാലാമുഖി, ജ്വാലാസഖി, ഇത് എരിവ് കൂടിയ ഇനങ്ങളാണ്. വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന ഉജ്ജ്വല, അനുഗ്രഹ എന്നിവ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ്. ഇത് കൂടാതെ കാന്താരി മുളകിന് ഇന്ന് വിപണിയിൽ വലിയ വിലയാണ് ഉള്ളത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അനുയോജ്യമായ ഇനം തിരഞ്ഞെടുത്ത് നമുക്ക് ഈ കൃഷിയിലേക്ക് ചുവടുവെക്കാം. പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിജയകരമായ പച്ചമുളക് കൃഷിക്ക് കരുത്തുള്ള തൈകൾ അത്യന്താപേക്ഷിതമാണ്. വിത്തുകൾ നേരിട്ട് നടുന്നതിനേക്കാൾ നഴ്സറിയിൽ പാകി മുളപ്പിച്ച് പറിച്ച് നടുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി. വിത്തുകൾ വാങ്ങുമ്പോൾ ഗുണമേന്മയുള്ളത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിതയ്ക്കുന്നതിന് മുമ്പായി വിത്തുകൾ 1% വീര്യമുള്ള പൊട്ടാസ്യം നൈട്രേറ്റിലോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിലോ 6 മണിക്കൂർ മുക്കി വെക്കുന്നത് വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂടാനും സഹായിക്കും. തവാരണകൾ ഒരുക്കുമ്പോൾ മണ്ണ് നന്നായി കിളച്ച് അതിൽ ചാണകപ്പൊടിയും അല്പം വേപ്പും പിണ്ണാക്കും ചേർക്കണം. വിത്തുകൾ 1 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രം പാകാനായിട്ട് ശ്രദ്ധിക്കുക. വിതച്ച ശേഷം നേർത്ത രീതിയിൽ നനച്ചു കൊടുക്കുകയും വേണം. ഏകദേശം 10 ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളച്ചു വരും. തൈകൾക്ക് 2 ഇല പ്രായമാകുമ്പോൾ മുതൽ നേർത്ത ലായന രൂപത്തിൽ വളങ്ങൾ നൽകണം. മുളക് തൈകളിൽ സാധാരണയായി കണ്ടുവരുന്ന വാട്ടരോഗം ഒഴിവാക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് ലായനി തളിക്കുന്നത് നല്ലതാണ്. 25 മുതൽ 30 ദിവസം പ്രായമായ, അതായത് ഏകദേശം 15 സെന്റിമീറ്റർ ഉയരമുള്ള തൈകളാണ് പറിച്ചു നടാൻ ഏറ്റവും അനുയോജ്യം. ആരോഗ്യമില്ലാത്തതും ഇലകൾ മഞ്ഞിച്ചതുമായ തൈകൾ നടാനായിട്ട് തിരഞ്ഞെടുക്കരുത്. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തൈകൾ പറിച്ചു നടുന്നതിന് മുമ്പായി കൃഷിസ്ഥലം ഒരുക്കുന്നതാണ് പച്ചമുളക് കൃഷിയിലെ അടുത്ത ഘട്ടം. പച്ചമുളക് കൃഷിക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. വെള്ളം കെട്ടിക്കിടക്കാത്ത നല്ല നിർവാർച്ചയുള്ള മണ്ണാണ് പച്ചമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മണ്ണിലെ ജൈവാംശം മാറ്റാനായി സെന്റിന് 2 കിലോ എന്ന തോതില് കുമ്മായമോ ഡോളോമൈറ്റോ ചേർത്ത് മണ്ണ് കിളച്ച് മറിക്കണം. കുമ്മായം ചേർത്ത് 10 ദിവസത്തിന് ശേഷം അടിവളമായി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർക്കാം. കൂടാതെ സെന്റിന് 1 കിലോ എന്ന കണക്കില് കടലപ്പിണ്ണാക്ക് ചേർക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. തൈകൾ നടാനായി 45 മുതൽ 60 സെന്റിമീറ്റർ അകലത്തിൽ ചെറിയ കുഴികളെടുക്കാം. വൈകുന്നേരങ്ങളിൽ തൈകൾ നടുന്നതാണ് എപ്പോഴും ഉചിതം. തൈ നടുമ്പോൾ വേരുപടലം അധികം ആഴത്തിൽ പോകാതെ ശ്രദ്ധിക്കണം. നട്ട ഉടൻ തന്നെ നനയ്ക്കുകയും ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ വെയിലേൽക്കാതിരിക്കാനായിട്ട് ചെറിയ തണൽ നൽകുകയും വേണം. ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവ 1:1:1 എന്ന അനുപാതത്തിൽ നിറച്ച് തൈകൾ നടണം. ഒരു ബാഗിൽ 1 തൈ വീതം നടന്നതാണ് ചെടിയുടെ വളർച്ചയ്ക്ക് ഗുണകരം. ചെടി പതുക്കെ പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തണൽ മാറ്റി പൂർണ്ണമായും വെയിൽ ലഭിക്കാനായിട്ട് സൗകര്യവും ഒരുക്കണം. പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നട്ട തൈകൾ പതുക്കെ വളർന്നു തുടങ്ങുമ്പോൾ അവയ്ക്ക് കൃത്യമായ പോഷണം നൽകണം. പച്ചമുളക് ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളപ്രയോഗത്തിൽ ശ്രദ്ധ വേണം. തൈ നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ വളം നൽകാം. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ലായിനി അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് നല്ല കരുത്ത് പകരും. കൂടാതെ ബയോഗ്യാസ് സ്ലറിയോ കഞ്ഞിവെള്ളമോ ആഴ്ചയിൽ ഒരിക്കൽ നൽകുന്നതും നല്ലതാണ്. രാസവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യൂറിയ, പൊട്ടാഷ്, സൂപ്പർ ഫോസ്ഫേറ്റ് എന്നിവ കൃത്യമായിട്ടുള്ള അളവിൽ കൊടുക്കണം. നനയുടെ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട വിളയാണ് പച്ചമുളക്. മണ്ണിൽ എപ്പോഴും ഈർപ്പം വേണം. എന്നാൽ അമിതമായിട്ട് വെള്ളം ഒഴിച്ചാൽ വേര് ചീയലും ബാധിക്കും. വേനൽക്കാലത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ നനയ്ക്കണം. പൂവിടുന്ന സമയത്ത് നന കുറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിയാനായിട്ട് സാധ്യതയുണ്ട്. അതേസമയം അമിതമായി നനച്ചു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിയുകയും ചെടി നശിക്കുകയും ചെയ്യും. ചെടിയുടെ ചുവട്ടിൽ കരിയിലകൾ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കളകളെ നിയന്ത്രിക്കാനും സഹായിക്കും. വളം നൽകുമ്പോൾ ചെടിയുടെ തണ്ടിൽ തട്ടാതെ അല്പം മാറി ചുവട്ടിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. പച്ചമുളക് കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ചമുളക് ചെടി പടർന്ന് പന്തലിച്ച് വളരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് കൊമ്പ് കോതൽ നടത്തുന്നത് വിളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ചെടി ഏകദേശം 1 അടി ഉയരത്തിൽ വളരുമ്പോൾ അതിന്റെ മുകൾ ഭാഗം അല്പം നുള്ളിക്കളയുന്നത് കൂടുതൽ ശാഖകൾ ഉണ്ടാകാനായിട്ട് കാരണമാകും. എത്രത്തോളം ശാഖകൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം കൂടുതൽ മുളക് നമുക്ക് ലഭിക്കും. എന്നാൽ ചെടിയുടെ ചുവടുഭാഗത്ത് നിന്നും വരുന്ന അനാവശ്യമായിട്ടുള്ള ചെറിയ മുളപ്പുകൾ നീക്കം ചെയ്യുകയും വേണം. ഇത് ചെടിയുടെ ഊർജം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. പച്ചമുളക് ധാരാളമായി കായ്ച്ചു തുടങ്ങുമ്പോൾ ശാഖകൾ ഭാരം കൊണ്ട് നിലത്തേക്ക് മറിയാനായിട്ട് സാധ്യതയുണ്ട്. നിലത്ത് മുട്ടുന്ന മുളകുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെടിക്ക് താങ്ങ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ കമ്പുകൾ നാട്ടിയോ പ്ലാസ്റ്റിക് ചരടുകൾ ഉപയോഗിച്ചോ ചെടിയെ താങ്ങി നിർത്താം. ഇത് ചെടിക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ലഭിക്കാനായിട്ട് സഹായിക്കും. കൊമ്പുകൾ ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ചെടി വളരുന്നതനുസരിച്ച് കെട്ടുകൾ പുതുക്കി നൽകണം. ഇത്തരത്തിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു മുളക് ചെടിയിൽ നിന്ന് തന്നെ മാസങ്ങളോളം വിളവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പച്ചമുളക് കൃഷിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മനോഹരമായ ഒരു പാട്ട് വരുന്നു ഹരിതഭൂമി.
2: മജാ പാ മജാ പാ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പച്ചമുളക് കൃഷിയിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രോഗങ്ങളാണ്. ഇതിൽ പ്രധാനം വാട്ടരോഗമാണ്. നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന ചെടി പെട്ടെന്ന് ഒരു ദിവസം വാടി ഉണങ്ങി പോകുന്നത് ബാക്ടീരിയൽ രോഗം കൊണ്ടായിരിക്കും. ഇത് തടയാനായിട്ട് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് മണ്ണിൽ കുമ്മായം ചേർക്കുകയും രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് ലൈനി ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന രോഗമാണ് ഇലചുരുട്ടി രോഗം. വൈറസ് മൂലമുണ്ടാകുന്ന ഈ രോഗം വന്നാൽ ഇലകൾ ചുരുണ്ട് വളർച്ച മുരടിക്കുന്നു. ഇത്തരം ചെടികളെ ഉടൻ തന്നെ പിഴുതുമാറ്റി നശിപ്പിച്ചു കളയണം. പൂപ്പൽ ബാധ കാരണമുണ്ടാവുന്ന ഇലപൊട്ട് രോഗം തടയാനായിട്ട് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. ചെടിയുടെ ചുവടുഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുന്നത് വേര് ചീകൽ തടയാനായിട്ട് സഹായിക്കും. രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ മുൻകരുതലെടുക്കുന്നതാണ് മുളക് കൃഷിയില് വിജയകരം. ആഴ്ചയിൽ ഒരിക്കൽ 10 gram സ്യൂഡോമോണസ് 1 liter വെള്ളത്തിൽ കലക്കി ചെടിയുടെ ഇലകളിലും തണ്ടിലും തളിക്കുന്നത് ഒരു പരിധിവരെ എല്ലാ രോഗങ്ങളെയും അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പച്ചമുളക് ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളീച്ച, ഇലപ്പേൻ, മുഞ്ഞ എന്നിവയാണ് പ്രധാന ശത്രുക്കൾ. ഇവ ഇലകളിൽ നീരൂറ്റി കുടിക്കുകയും ഇലകൾ ചുരുളാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ഇവയെ നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായ മാർഗം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ്. 5 മില്ലി വേപ്പെണ്ണയും 5 ഗ്രാം ബാർ സോപ്പും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ വെളുത്തുള്ളി നീരും ചേർത്ത് സ്പ്രേ ചെയ്ത് കീടങ്ങളെ അകറ്റും. കായ്തുരപ്പൻ പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് പുകയില കഷായം ഉപയോഗിക്കാം. തോട്ടത്തിൽ മഞ്ഞക്കെണികൾ സ്ഥാപിക്കുന്നത് പറക്കുന്ന കീടങ്ങളെ പിടിക്കാനായിട്ട് സഹായിക്കും. മറ്റൊരു പ്രധാന കീടമാണ് മൈറ്റുകൾ. ഇവയുടെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇലകൾ താഴേക്ക് ചുരുളുന്നത് കാണും. ഇതിന് വേപ്പെണ്ണ എമൽഷൻ 10 ദിവസത്തിൽ ഒരിക്കൽ തളിക്കുന്നത് ഗുണം ചെയ്യും. രാസകീടനാശിനികൾ പരമാവധി ഒഴിവാക്കി ജൈവ മാർഗങ്ങളിലൂടെ കീടങ്ങളെ നേരിടുന്നത് വഴി നമുക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള പച്ചമുളക് ഉൽപ്പാദിപ്പിക്കാം. വൈകുന്നേരങ്ങളിൽ ചെടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം തുടക്കത്തിലെ കണ്ടെത്താനായിട്ട് സാധിക്കും. പച്ചമുളക് കൃഷിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നൽകുന്ന ഘട്ടമാണ് വിളവെടുപ്പ്. തൈ നട്ട് ഏകദേശം 60 മുതൽ 75 ദിവസത്തിനുള്ളിൽ പച്ചമുളക് വിളവെടുപ്പിന് പാകമാകും. നല്ല കടും പച്ച നിറമാകുമ്പോൾ മുളക് പറിച്ചെടുക്കാം. പറിക്കുമ്പോൾ ചെടിയുടെ കൊമ്പുകൾ ഒടിയാതെ നോക്കണം. കത്രിക ഉപയോഗിച്ച് മുളകിന്റെ ഞെട്ടോടെ മുറിച്ചെടുക്കുന്നതാണ് ഉചിതം. ദൂരസ്ഥലങ്ങളിലേക്ക് അയക്കാനാണെങ്കിൽ മുളക് അധികം പഴുക്കുന്നതിന് മുന്നേ തന്നെ വിളവെടുക്കണം. വിളവെടുത്ത മുളക് തണലത്ത് വെച്ച് തരംതിരിക്കണം. നന്നായി പരിപാലിച്ചു കഴിഞ്ഞാൽ 1.5 വർഷം വരെ ഒരു മുളക് ചെടിയിൽ നിന്ന് വിളവ് ലഭിക്കും. വിളവെടുപ്പ് കഴിഞ്ഞാൽ ചെടിക്ക് അല്പം വളം നൽകുന്നത് അടുത്ത തവണ കൂടുതൽ കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. അധികം വരുന്ന മുളകുകൾ ഉണക്കി വറ്റൽ മുളകാക്കിയോ അല്ലെങ്കിൽ കൊണ്ടാട്ടമാക്കി മാറ്റിയോ സൂക്ഷിക്കാവുന്നതാണ്. വിപണിയിൽ നല്ല വിലയുള്ള സമയത്ത് വിളവെടുക്കാൻ സാധിച്ചാൽ ഇതൊരു മികച്ച വരുമാന മാർഗം കൂടിയാണ്. സ്വന്തം വീട്ടാവശ്യത്തിന് 10 മുളക് തൈ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത മുളക് വർഷം മുഴുവൻ ലഭിക്കും. പച്ചമുളക് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഹരിതഭൂമിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. അതെ, ഇനി ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ദേ, അവർ ക്ലോക്കിലേക്ക് അങ്ങ് നോക്കിയേ, സമയം ദേ കൃത്യം 12 മണി. 12 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല. പാട്ടിന് മാത്രമുള്ളൊരു സമയമായിട്ട് നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കാൻ പോവാണല്ലേ. കാരണം എന്താ, ഇൻസ്റ്റന്റ് പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നേ, കേട്ടുകൊണ്ടിരിക്കാനായിട്ട് പോകുന്നേ. അതും 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം, 2 hours നമ്മൾ കണ്ടിന്യൂസ് മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ പോവാണ്. നല്ല നല്ല നല്ല പാട്ടുകൾ ഞാൻ കേൾപ്പിക്കാൻ പോവാണ്. അപ്പൊ ആരാണ് ഈ ഞാൻ ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെ ഉള്ളത്? ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ അതെ, ഇന്നത്തെ പാട്ടിന്റെ സമയം മെയ് മാസം 25 തീയതി തിങ്കളാഴ്ച ദിവസവുമായി ഇൻസ്റ്റന്റ് പാട്ടുമായി ഞാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ക്ലൈമറ്റ് ഒക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നു. ചൂടൊക്കെ കുറഞ്ഞ് ചെറിയ മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റിലേക്കൊക്കെ നമ്മൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ടല്ലേ. എത്ര നാളാണ് നമ്മൾ ആ ഒരു പാവം വെയിലിനെ അങ്ങ് പേടിപ്പിച്ച് ഓടിപ്പിച്ച് മഴയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മലയാളികൾ നമ്മുടെ സ്വഭാവം എടുക്കൂല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും, എന്ത് മഴയായത്, ഇതെന്താ പൂവാത്തെ, ഇതെന്താ ഇങ്ങനെ.

അങ്ങനെ ആ ഒരു ഏർപ്പാടിലേക്ക് നീ നമ്മളിങ്ങനെ കടക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും നിലവിലെ സ്ഥിതി അത്യാവശ്യം ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങ് ഹാപ്പി ആയിട്ട് അങ്ങ് തുടങ്ങാം. ഏറ്റവും ആദ്യ കാര്യം പറയട്ടെ, ഇന്ന് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എന്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ നമ്മുടെ സ്വന്തം അണ്ണൻ, യെസ് എം ജി അണ്ണൻ, എം ജി ശ്രീകുമാറിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ എം ജി അണ്ണ. എം ജി അണ്ണ എന്ന് പറയുന്ന സമയത്ത്, എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളാണ്. ഞാൻ ഏറ്റവും അധികം കേൾക്കുന്ന പാട്ടുകളും അദ്ദേഹത്തിന്റെയാണ്. വേറെ കുറെ ഗായകരും എന്റെ ാണ്. എന്നാലും എന്താണെന്നറിയില്ല, എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന സമയത്ത് എന്റെ ഇങ്ങനെ സ്ലോ മൂഡിനൊക്കെ ഹൈ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തരുന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പങ്ക് വളരെ വലുതാണ്. ഇൻസ്റ്റന്റ് പാട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എം ജി ശ്രീകുമാറിന്റെ പാട്ടുകളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പാടി വെച്ച ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് എനിക്ക് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്, വളരെയധികം ആരാധന കൂടുതലാണ് അദ്ദേഹത്തിനോട്. അതുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ആവുന്ന ഈ ഒരു ദിവസം നമ്മൾ അങ്ങ് സന്തോഷിക്കേണ്ട. യെസ്, അപ്പോ ഇന്ന് നല്ല എം ജി ശ്രീകുമാർ സ്പെഷ്യൽ സോങ്സ് ഒക്കെ വരും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്റെ പ്രതീക്ഷ തെറ്റവും ഇല്ലെന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. എനിവേ, ഇന്ന് ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള, മോഹൻ സിതാര സംഗീത സംവിധാനം നിർവഹിച്ച, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. സാധാരണ എം ജി അണ്ണൻ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ നേരെ കണക്ട് ചെയ്യുന്നത് ലാലേട്ടനുമായിട്ടായിരിക്കും. പക്ഷെ ഞാനൊന്ന് മാറ്റി പിടിക്കുന്നു, മമ്മൂക്കയായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സിനിമ ഏതാണെന്ന് മനസ്സിലായോ? വലിയേട്ടൻ, വലിയേട്ടൻ എന്ന സിനിമയിലെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള മനോഹരമായ ഗാനമാണ് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പാട്ട് എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യം തന്നെ വരും. പക്ഷെ ആ പാട്ട് മാത്രം മതിയോ? പോരാ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണിത്. അപ്പോ ദേ ആ പാട്ടൊക്കെ ചോദിച്ചുകൊണ്ട് വേഗം വേഗം വേഗം വിളിച്ചോളൂ. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 0.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ കറക്റ്റ് ഇതേ 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോയാലോ, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സുനിൽ ചേട്ടനാണ്. സുനിൽ ചേട്ടൻ സുഖമായിരിക്കുന്നു? അതെന്താ ഒരു സംശയം? അതെന്താണ് ഒരു സംശയം? സുഖമായിരിക്കുന്നോ? ഓക്കേ, പറയൂ, ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന്?
2: എനിക്ക് സഞ്ജയ്,
1: നല്ല രസമുള്ള ഒരു പാട്ടാണ്. എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്ന ഒരു പാട്ട് അല്ലേ?
2: എന്റെ ലവർക്ക് ഉണ്ട് പാട്ട്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ഓഹോ, ഓക്കേ, ലവറുടെ പേര് പറയുന്നോ?
2: പേര് അഭയ.
1: അഭയ, ഓക്കേ. അപ്പൊ സുനിൽ ചേട്ടന്റെ ലവറായ അഭയ്ക്ക് വേണ്ടി ഞാൻ ആ ഒരു പാട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് സുനിൽ ചേട്ടനാണ്. അപ്പൊ സുനിൽ ചേട്ടന്റെ ലവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് അങ്ങ് വരാൻ പോവാണ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ധനുഷാണ്, പാലക്കാട് നിന്നും. ധനുഷ് ചോദിച്ചിരിക്കുന്ന പാട്ട് പൂക്കിരി എന്ന സിനിമയിലെ പാട്ടാണ്. നല്ല രസമുള്ളൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് സുമിത്ര ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് കൂടി ധനുഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ കൂടി ഞാൻ അങ്ങ് അറിയിക്കുന്നു. ഒപ്പം തന്നെ പൂക്കിരിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ സോങ് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ചാർജായി എല്ലാവരും. യെസ്, അടിപൊളി പോകരി എന്ന സിനിമയിലെ പാട്ടെല്ലാം കേട്ടുകഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഈ സമയം നോക്കുകയാണെങ്കിൽ ദേ കൃത്യം 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അടുത്ത 2 പാട്ടുകൾ വരാൻ പോവാണ് കേട്ടോ. അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കവിത ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. പട്ടാളം എന്ന സിനിമയിലെ ഡിങ്കിരി പട്ടാളം എന്ന പാട്ട്, അപ്പൊ ദയ്യാ ആ ഒരു പാട്ട് കവിതാ മോഹൻദാസിന് വേണ്ടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ചന്ദ്രിക വിജയനാണ് കവിൽ പാട് നിന്നും. ചന്ദ്രിക ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഇന്നലെ എന്റെ നെഞ്ചിലെ ബാലേട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോ ചന്ദ്രിക ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും നമ്മൾ ഇനി ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായി പോകുന്നത്.

0: 대표.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവ് നായ്ക്കിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് മിനായിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിന് വിദഗ്ധരുടെ സമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകി. സംസ്ഥാനത്തിന്റെ പൊതു ധനസ്ഥിതി, 10 വർഷത്തിനിടയിലെ കടബാധ്യത, നികുതി പിരിവിലെ പരിമിതി, ധന മാനേജ്മെന്റിലെ പോരായ്മ എന്നിവ പരിശോധിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാവും ധവളപത്രം പുറത്തിറക്കുക. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതകക്കേസിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. സ്ഥലത്തുണ്ടായിരുന്നുവെന്നും എന്നാൽ മധുവിനെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഹുസൈൻ വാദിച്ചു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രതികൾ പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണിയാണെന്നും കാണിച്ച് മധുവിന്റെ കുടുംബം നൽകിയ അപ്പീൽ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. 2018 February 22 അട്ടപ്പാടി ചിണ്ടക്കിയൂരിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന മധു എന്ന യുവാവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ കാട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. മധുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും മരത്തിൽ കെട്ടിയിട്ട് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഒന്നാം പ്രതി ഹുസൈന്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ അറിയിച്ചു. ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ കരുതിവയ്ക്കണം. ശസ്ത്രക്രിയകളിൽ ഡോക്ടർമാർ കർശന സർജിക്കൽ പ്രോട്ടോകോൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ സൌകര്യം ഉറപ്പാക്കി മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്നത് കുറയ്ക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരിക്കും പുരസ്കാര വിതരണം. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി DS ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DCയിൽ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ക്വാഡ് യോഗം സുപ്രധാനമാണെന്ന് ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പെന്നിവോങ് അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്രസമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ന്യൂഡൽഹിയിൽ ജൻജാതി സാംസ്കൃതിക സമാഗത്തെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ വ്യക്തമാക്കി. ഗോത്രസമുദായങ്ങളാണ് വനഭൂമിയുടെ യഥാർത്ഥ ഉടമകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഗോത്രക്ഷേമ പദ്ധതികൾക്ക് 150,000 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. തെരുവ് നായ്ക്കിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ആനിമൽസ് ആർ പീപ്പിൾ ടു എന്ന NGOയുടെ ഹർജിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും ഹർജിക്കാരോട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സുപ്രീംകോടതി വിധി തെരുവ് നായ്ക്കിലെ വിവേചനരഹിതമായി കൊല്ലാൻ ഇടവരുത്തുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് സിബിഎസ്ഇ അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതിയിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് സിബിഎസ്ഇ അറിയിച്ചു. ഈ മാസം 28-ന് നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ സിയുഇടി യുജി മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 28-ന് ബലിപെരുന്നാൾ ആയതിനാലാണ് മാറ്റം. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് എൻടിഎ കേന്ദ്രങ്ങൾ പറഞ്ഞു. രണ്ടാഴ്ചയ്ക്കിടെ 4-ാം തവണയും രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവഴിയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12-ന് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. ചലച്ചിത്രതാരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. സർവകലാശാല സംഘടിപ്പിച്ച പ്രത്യേക ബിരുദദാന ചടങ്ങിൽ ചാൻസലർ കൂടിയായ ഗവർണറാണ് ബഹുമതി സമ്മാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും ചടങ്ങിൽ പങ്കെടുത്തു. നാഗസ്വര മാന്ത്രികൻ തിരുവിഴ ജയശങ്കറിനും ചടങ്ങിൽ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജനങ്ങൾ ബിജെപി നേതൃത്വം നൽകുന്ന 3-ാം ബദലിന് അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ ഇനി ആർക്കും തടഞ്ഞു നിർത്താനാവില്ലെന്നും ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ പറഞ്ഞു. ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയം നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾ മറികടക്കാൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയം കളിക്കരുതെന്നും പ്രതിസന്ധിയിലെ ഒരുമയാണ് രാജ്യത്തിന്റെ കരുത്തെന്നും സജീവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാറൂർ വിപിഎസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ്പിസി പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലാ കലക്ടറായി എം എസ് മാധവിക്കുട്ടി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ കലക്ടർ സ്നേഹികുമാർ സിംഗിന് പുതിയ കലക്ടറെ ഉപഹാരം നൽകി സ്വീകരിച്ചു. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായികരംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ജൂൺ 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1 വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവുനായ്ക്കിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കം. പ്രാദേശിക
0: വാർത്തകൾ. രണ്ട് സിനിമ സജസ്റ്റ് ചെയ്യും.
2: പിന്നെന്താ ഈഗിൾ ഓഫ് ദ റിപ്പബ്ലിക്കും പിന്നെ സിറാത്ത്.
0: ഈ സിനിമയ്ക്ക് എവിടെ നിന്ന് കിട്ടി?
2: എടാ ഈ ഒരു സിനിമ ഉണ്ടല്ലോ, കാനില് ജൂറിയുടെ പ്രൈസ് വരെ നേടിയ സിനിമയാ.
0: ഓ, ഇത്രയും സിനിമാ സെൻസ് ഒക്കെ ഉണ്ടോ? എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ?
2: അതെ, ഞാൻ സെല്ലുലോയിഡ് കേൾക്കാറുണ്ട്.
0: ഏ, സെല്ലുലോയിഡ് കേൾക്കേ? പൃഥ്വിരാജിന്റെ സിനിമയോ?
2: എടാ അതല്ല, ഇത് ഇതേ അഹല്യ FM 90.4 ഒരു പ്രോഗ്രാമ. മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30 ഒരു പരിപാടി. നല്ല ഉഗ്രൻ സിനിമയുടെ സജഷൻ കിട്ടും.
0: സമയത്രാന്നാ പറഞ്ഞു?
2: എടാ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30.
3: സെല്ലുലോയിഡ് എവറി മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9:30 AM ഓൺ യുവർ ഫേവറേറ്റ് അഹല്യ FM 90.4.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159 4002 4764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
9: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ ദി സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം പറയുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 44 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. യെസ്, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പാട്ടുകളിലേക്ക് പോവാണ്. അടുത്ത പാട്ട് ആർക്കാണ് വരാൻ പോകുന്നത്? ആര് ചോദിച്ചിരിക്കുന്ന പാട്ടാണ് വരാൻ പോകുന്നതെന്ന് നോക്കിയാലോ. അടുത്തതായി പാട്ട് ചോദിച്ചിരിക്കുന്നത് മാധവൻ ചേട്ടനാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് പ്രത്യേകിച്ച് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പല്ലശ്ശനയിലെ ബാലൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം MC ശ്രീകുമാറിന് കൂടി വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് തീർച്ചയായിട്ടും ദേ വരാൻ പോവാണ്. അതുപോലെ തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആർക്ക് വേണ്ടിയാണെന്ന് നോക്കുകയാണെങ്കിൽ ജോസ് മാഷിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. MC ശ്രീകുമാറിന്റെ ഒരു സോങ് വേണം ആയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ എന്ന പാട്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോസ് മാഷിന് വേണ്ടി ആ ഒരു പാട്ട് കൂടി വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇതേ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 12 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. പാട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. അതായത്, നിങ്ങൾ ഇവിടേക്ക് വിളിക്കുന്ന സമയത്ത്, ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് പ്ലീസ് കോളിലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിങ്ങനെ പല കോൾസും ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഹലോ ഹലോ ഹലോ ഹലോ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഫുള്ള് സംസാരം പറയുന്നത്, അങ്ങോട്ട് കേൾക്കുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൾ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കോളിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. കോളിലൊന്ന് ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ കാര്യങ്ങൾക്ക് ഒന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ആ ഫോണിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിമേ ഇതേ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ഡിൻസിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് ദേവാസുരം എന്ന പടത്തിലെ പാട്ടാണ്. അപ്പൊ ഡിൻസിക്ക് വേണ്ടി തീർച്ചയായിട്ടും ദേവാസുരത്തിലെ സൂര്യകിരീടം എന്ന ആ ഒരു പാട്ട് വരുന്നുണ്ട്. യെസ്, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ പ്രകൃതിയാണ്. പ്രകൃതി ഇവിടെ നിന്നാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്, ട്രൂ ആൻഡ് ട്രത്ത് നിന്നാണ്. നല്ല പേരല്ലേ പ്രകൃതി, കൊള്ളാം, നല്ല രസമുണ്ട് പേര് കേട്ടോ. അപ്പോ ചോദിച്ചിരിക്കുന്ന പാട്ട് വെള്ളിത്തിര എന്ന സിനിമയിലെ പാട്ടാണ് പ്രകൃതി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രകൃതിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ട്.

0: വീട്ടുപൊരുത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
2: Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് ഇതേ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാർട്ടിന്റെ ആദ്യത്തെ ഒരു പകുതി നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ്. അപ്പോ സെക്കൻഡ് ഹാഫിൽ വരാൻ പോകുന്ന പാട്ടുകൾ കേൾക്കാൻ തന്നെ നിങ്ങൾ റെഡി ആണെന്ന് എനിക്കറിയാം, വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ഈ സെക്കൻഡ് ഹാഫിലേക്ക് ഞാൻ തനിയെ പോകുന്നില്ല, ഒരാളെ കൂടി ഞാൻ അങ്ങ് വിളിക്കാൻ പോവാണ്. ഒരു കോളർ ദേ എത്തിയിരിക്കുന്നത്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഷൈഫുദ്ദീൻ ചേട്ടാ. ഗുഡ് ആഫ്റ്റർനൂൺ, സുഖമായിരിക്കുന്നു? അടിപൊളി. അപ്പൊ എന്നാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
3: ബർത്ത്ഡേ ആഘോഷിക്കുന്ന പല ചാനലും പറന്നു വരും ബാലന്നെ 1000 പിറന്നാൾ ആശംസകൾ
2: ചേട്ടാ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഞാൻ എന്തായാലും വെച്ചുതരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബാലൻ ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഷൈഫുദ്ദീൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ സുമി ചേച്ചിയാണ്, പാലക്കാട് നിന്നും. മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇവിടെ മൊത്തം കാറ്റ്.
3: യെസ്, അങ്ങനെ ഇവിടെ മൊത്തം പാട്ടാണ്, പാട്ട് മാത്രമാണ്. കാരണം എന്താ, ഇൻസ്റ്റന്റ് പാട്ടാണിത്. യെസ്, അങ്ങനെ നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. മനോഹരമായ 2 പാട്ടുകളെല്ലാം കേട്ട് കഴിഞ്ഞുകൊണ്ട് സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. അടുത്തൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അമൃതയാണ്. അമൃത ഇവിടെ നിന്നാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ. ഓക്കെ, അഹല്യനാണ് അമൃത എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അല്ലു അർജുൻ സോങ്, പ്ലീസ് പ്ലേ എന്നാണ് അമൃതയുടെ ഒരു റിക്വസ്റ്റ്. തീർച്ചയായിട്ടും ഞാനൊരു നല്ലൊരു അല്ലു അർജുൻ സോങ് തന്നെ പ്ലേ ചെയ്തു തരാം. ഒപ്പം തന്നെ നീ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഇൻസ്റ്റന്റ് പാട്ട്, ഞാൻ ബിന്ദു. എനിക്ക് MG ശ്രീകുമാർ പാടിയ ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താ, നമുക്ക് MG ശ്രീകുമാർ പാടിയ ഒരു പാട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ സോങ് ആയാലോ. നല്ലൊരു കൺഫ്യൂഷൻ സോങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് അടുത്തതായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ബിന്ദു ചേച്ചിക്ക് കൂടി വേണ്ടി വരാനായിട്ട് പോകുന്നേ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്ന സമയത്ത് ദേ നമ്മളുടെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഈ പാട്ട് നിങ്ങളെല്ലാവരും കുറേ തപ്പി യൂട്യൂബിലൊക്കെ മിക്കതും പോയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ആണ് അതിലടി സിനിമയിലെ അമ്മ പുതപ്പേ. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് മുഹമ്മദാണ് കേട്ടോ. അമ്മ പുതപ്പേ എന്നുള്ളത് ടൊമിനോ പാടുന്നതും പിന്നെ വിനീത് ശ്രീനിവാസൻ പാടുന്നതൊക്കെ നമ്മൾ കേട്ടു. ഭയങ്കര രസമുണ്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് രസമുണ്ട് കേട്ടോ. ഇവിടെ എഫ് എമ്മിലാണെങ്കിൽ ഒരു ആരാധകനുണ്ട് ഈ അമ്മ പുതപ്പിന്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഡെയിലി മിനിമം എന്താ പറയുക, ഒന്നുവിധം 3 നേരം എന്ന് പറയുന്ന പോലെ കേൾക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും മുഹമ്മദ് ചോദിച്ചിരിക്കുന്ന അതിരടി എന്ന സിനിമയിലെ അമ്മ പുതപ്പേ എന്ന പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നേ ഇനി നോക്കുകയാണെങ്കിൽ

മാളവികയാണ്. മാളവിക ചോദിച്ചിരിക്കുന്ന പാട്ട് സർവമായ എന്ന സിനിമയിലെ പാട്ടാണ് പുതുമഴ. നല്ല രസമുള്ളൊരു പാട്ടാണ്, അല്ലെ? നല്ല വരികളാണ്. സർവമായ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും അധികം എല്ലാവരും കേട്ടിരുന്ന പാട്ടുകളിൽ ഒന്ന് കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും മാളവികയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ആരൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അനശ്വര ചോദിച്ചിരിക്കുന്ന പാട്ടാണ് വാഴാറ്റു എന്ന സിനിമയിലെ കൊച്ചുകുഞ്ഞിന്റെ എന്ന പാട്ട്. ഇപ്പോഴത്തെ ജനസീകരിച്ചൊക്കെ ഫേവറേറ്റ് ആണല്ലേ ആ ഒരു പാട്ട്. അപ്പൊ എന്തായാലും അനശ്വര കുട്ടിക്ക് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അടുത്ത ഫേവറേറ്റ്, ഈ ഒരു തലമുറങ്ങിനെ അധികം അധികം അധികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന റാപ്പ് സോങ്സ്, അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം വൈറലായിരിക്കുന്ന സോങ് ഇടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന പാട്ട് എക്സോ മാനേക്കിന്റെ അംശം. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന അവരാശനാണ് അംശം എന്ന് മാത്രമാണ് അവരുടെ മെസ്സേജ്, വേറെ ഒന്നും തന്നെ ഇല്ല. അംശം തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്തു തരാം. അങ്ങനെ രണ്ട് പാട്ടുകളുടെ ഏറ്റാമ്പുവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, Ahalya Women and Children's Hospital, Palakkad. Contact 9188909075. Instant Patter, Ivide Motham Patter.
2: Yes, once again, Ganpa. ഡാൻസിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നേ. അപ്പോൾ രക്ഷക്കുട്ടിയുടെ ഗ്രാൻഡ്മയ്ക്കും ഗ്രാൻഡ്പയ്ക്കൊക്കെ വേണ്ടിയിട്ട് തുളസി എന്ന ആ ഒരു പാട്ട് വരുന്നുണ്ട്. യെസ്, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ, ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ വാതിലിൽ, ആ വാതിലിൽ എന്ന പാട്ട്, ആ ഒരു ലവ് ട്രാക്ക് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഹരിയാണ്. അപ്പോൾ ഹരിക്ക് വേണ്ടിയിട്ട് ഈ ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ട് വീണ്ടും ഞാൻ ഇതുവഴി വരുന്നതായിരിക്കും. ഇപ്പൊ മാത്രമേ ഞാൻ ടാറ്റാ ബൈബി പറയുന്നുള്ളൂ. ഇനി ഓർമ്മയിൽ ഉണരും ഗാനമായിട്ട് അഭിരാമി ദേ റെഡിയാണ്. അതും ഇന്നത്തെ സ്പെഷ്യൽ എം ജി ശ്രീകുമാർ സോങ്സ് സ്പെഷ്യലുമായിട്ട് അഭിരാമി റെഡിയാണ്. അതിനുശേഷം സുനിൽ കുറച്ച് ആരോഗ്യ കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട്, ഡോക്ടർ അഹ്ലിയുമായിട്ട്. അതിനുശേഷം ദേ കുറച്ച് ടിപ്സുമായിട്ട് ഞാനും വരുന്നുണ്ട് 360 degrees. അങ്ങനെ ദേ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുക്കി ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാം, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: 1957 മെയ് മാസം 25 ജനിക്കുന്നത്. ശ്രീകുമാറിനെ സംബന്ധിച്ച് സംഗീതം എന്ന് പറയുന്നത് അത്ര ദൂരത്ത് നിന്ന ഒരു സംഗതിയല്ല, അപ്രാപ്യമായിരുന്ന ഒരു കാര്യമല്ല. സഹോദരൻ എം ജി രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംഗീതത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ചേർത്തല ഗോപാലൻ നായരുടെ കീഴിലും നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ഗുരു എന്നും എം ജി ശ്രീകുമാറിന് ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. മലയാളത്തിന്റെ എവർഗ്രീൻ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ പാട്ടുകളാണ് മലയാളികൾ ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് ഇന്ന്

പാടാനായിട്ട് അവസരം കിട്ടുന്നത്. അദ്ദേഹം ഒത്തിരി വിഷമിച്ചുകൊണ്ട് പാടിയ പാട്ട് കൂടിയാണ് നാദരൂപിണി. ആ പാട്ടിനെ തേടി ഉന്നതമായ പുരസ്കാരം MG ശ്രീകുമാർ എന്ന ഗായകനെ തേടിയെത്തുകയും ചെയ്തു.

കിട്ടിയ കർണാടക സംഗീതത്തിന്റെ വളരെ ശക്തമായ ഒരു അടിത്തറ അദ്ദേഹത്തിനുണ്ട്. അത് പാടുന്നതിലായാലും സംഗീതം ചെയ്യുന്നതിലായാലും. ഒരു ഗായകൻ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന എം ജി ശ്രീകുമാർ ഒരു സംഗീത സംവിധായകൻ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങിയത് താണ്ഡവം എന്ന സിനിമയിലൂടെ ആയിരുന്നു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥുമായി ചേർന്നായിരുന്നു അദ്ദേഹം ആ സിനിമയിലെ ഗാനങ്ങൾക്ക് ഈണം നൽകിയത്. ഈ ചിത്രത്തിലെ തന്നെ താണ്ഡവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഹിമഗിരി നിരകൾ എന്ന ഗാനം ഒരു ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ശ്രോതാക്കളുടെ പ്രശ്നം. കർണാടക സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഹിമഗിരി നിരകൾ.

മലയാള സംഗീതത്തില് അധികം ആരും പരീക്ഷിക്കാത്തൊരു രാഗമാണ് സാരമതി എന്ന രാഗം. അങ്ങനെ കേട്ടിട്ടുമില്ല അല്ലെ? സംഗീതം ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പരിചയം ഉണ്ടാകും. അല്ലാതെ നമ്മൾ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് പരിചയമുള്ള ഒരു രാഗമല്ല സാരമതി എന്ന രാഗം. ഈ ഗാനം പാടിയതിനു ശേഷം ഹിമഗിരി നിരകൾ എന്ന പാട്ടിന് അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഗാനം കേൾക്കുന്നവരും വിചാരിച്ചു ചിലപ്പോ ദേശീയ പുരസ്കാരം കിട്ടുമായിരിക്കും, കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്നുകൊണ്ടോ കിട്ടിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന് കിട്ടിയൊരു നാഷണൽ അവാർഡായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ചാന്ത പൊട്ടും ചങ്കേലസും എന്ന ഗാനം. എം ജി ശ്രീകുമാറിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള

2001 പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രമായിരുന്നു കാക്കക്കുയിൽ എന്ന സിനിമ. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളായിരുന്നു കാക്കക്കുയിൽ എന്ന സിനിമയിലേത്. അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദീപൻ ചാറ്റർജി ആണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈയിടെയാണ് നമ്മളത് മനസ്സിലാക്കിയത്, എം ജി ശ്രീകുമാർ തന്നെയാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് എന്നുള്ളത്. നല്ല മനോഹരങ്ങളായ ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച സിനിമയാണ് കാക്കക്കുയിൽ. ആ സിനിമയിലെ പാടാം വനമാലി എന്ന ഗാനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാണ്. ഹിന്ദുള രാഗത്തിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ ഒടുവിൽ എം ജി ശ്രീകുമാർ ഈ ഗാനം അങ്ങനെ കേട്ട് അതിന്റെ അവസാനം എത്തുമ്പോഴേക്കും ഈ ഗാനത്തിന്റെ ഒടുവിലായിട്ട് എം ജി ശ്രീകുമാർ സാമജവര ഗമന എന്നൊരു കീർത്തനവിലെ ത്യാഗരാജ സ്വാമികളുടെ ഹിന്ദുള രാഗത്തിലെ പ്രശസ്തമായൊരു കൃതിയാണ് ആ ഒരു പോർഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഈ

മറ്റൊരു മനോഹരമായ ഗാനം കൂടിയുണ്ട് കാക്കക്കുയിൽ എന്ന സിനിമയില്. മേഘരാഗം നിറുകിൽ തൊട്ട് മേലെ നിൽപ്പു വാനം എന്ന പാട്ട് ദേശ് എന്ന രാഗത്തിൽ പിറന്ന മനോഹരമായൊരു ഗാനമാണ്. ശ്വാസോച്ഛ്വാസം എടുക്കാൻ അധികം ഇടം നൽകാത്തൊരു പാട്ട് കൂടിയാണ് ഈ പാട്ട്. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗമാണ് ദേശ് എന്ന രാഗം. ആ രാഗത്തിൽ MG ശ്രീകുമാർ നമുക്ക് തന്ന പാട്ടാണ് കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഈ ഒരു ഗാനം.

ഒരുപാട് സിനിമകളില് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന ചിത്രത്തിലെ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദന മാമഴിയിൽ എന്ന പാട്ട് ആഭേരി രാഗത്തിൽ തീർത്ത അതിമനോഹരമായ ഒരു ഗാനമാണ്. സാധാരണ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്യുന്ന പാട്ടുകളിലൊക്കെ അദ്ദേഹം ഏതെങ്കിലും ഒരു ത്യാഗരാജ കൃതി കീർത്തനമൊക്കെ കമ്പൈൻ ചെയ്യാറുണ്ട്. അത് ഈ ഗാനത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആഭേരി രാഗത്തിലെ ഒരു ത്യാഗരാജ കൃതിയാണ് നഗുമോ ഓമോ ഗനലേ. അനുപല്ലവിക്ക് മുൻപ് ഈ ഒരു പാട്ട്, ഈ ഒരു പോർഷൻ അദ്ദേഹം പാടുന്നുണ്ട്. ആ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ.

പ്രതിഭ പാടിയും സംഗീതം ചെയ്തും നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. മാടായും മറുതിയായും ഒക്കെ മാറാൻ കഴിവുള്ള അഭിനേതാവ് എന്ന് നമ്മള് മികച്ച അഭിനേതാക്കളെ പറയുന്ന പോലെ, താളരാഗങ്ങളുടെ പാതയില് വെറൈറ്റികളുടെ ഒരു പേരാണ് എം ജി എന്നുള്ളത്. പല ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ പാട്ടുകൾ പാടിയിട്ടുണ്ട്.

ചിത്രം എന്ന സിനിമയിലെ ഈ ഒരു ഗാനം കേൾക്കുമ്പോ മലയാള സിനിമയിലെ ഏറ്റവും ഹിറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ലാലേട്ടൻ എം ജി ശ്രീകുമാർ എന്ന കോമ്പിനേഷൻ മനസ്സിലേക്ക് വരും. മോഹൻലാലിന് വേണ്ടിയാണ് എം ജി ശ്രീകുമാർ കൂടുതൽ പാട്ടുകളും പാടിയിട്ടുള്ളത്. എല്ലാ പാട്ടുകളും നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. ആ കോംബോ തുടരും എന്ന തരുൺ മൂർത്തി സിനിമയിലൂടെ ഒന്നിച്ച സമയത്തും അതിലെ ഗാനങ്ങളും നമ്മള് ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത്.

യേശുദാസ് തിളങ്ങി നിൽക്കുന്ന കാലത്ത് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന പാട്ട്, നാദരൂപിണി, ശങ്കരി പാഹിമാം, ഇങ്ങനെയുള്ള ഗാനങ്ങളിലൂടെയാണ് എം ജി ശ്രീകുമാർ പ്രശസ്തനാവുന്നത്. ലാലേട്ടന്റെ ശബ്ദവുമായുള്ള സാമ്യം എം ജി ശ്രീകുമാറിലെ ഗായകന് പിന്നണി ഗാനരംഗത്ത് കൂടുതൽ ഗാനങ്ങൾ കിട്ടാനുള്ള കാരണമായി. ലാലേട്ടന് വേണ്ടിയിട്ടാണ് എം ജി ശ്രീകുമാർ കൂടുതൽ ഗാനങ്ങളും പാടിയിട്ടുള്ളതും.

താളവട്ടം, ചിത്രം, കിരീടം, ആര്യൻ, രാംജി റാവു സ്പീക്കിംഗ്, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഇന്ദ്രജാലം, ഗോഡ്ഫാദർ, യോധ, ചമ്പക്കുളം തച്ചൻ, അദ്വൈതം, കിലുക്കം, ഇതൊക്കെ മനസ്സിലേക്ക് വരുന്ന കുറേ നല്ല സിനിമകളാണ്. എം ജി ശ്രീകുമാറിന്റെ പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സിനിമകളാണ്. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയെ വന്ന് തൊട്ടുണർത്തുന്ന ഒരുപാട് ഗാനങ്ങൾ എം ജി ശ്രീകുമാറിൻ്റെതായിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ നമ്മൾ ദിവസം എന്നോണം കേൾക്കാറുമുണ്ട്. താണ്ഡവം, ചതുരംഗം, പെൺപട്ടണം, അറബി ഒട്ടകവും, പി മാധവൻ നായരും, കുഞ്ഞളിയൻ, കാഞ്ചീവരം, ഞാനും എൻ്റെ ഫാമിലിയും, ആമയും മുയലും, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾക്ക് എം ജി ശ്രീകുമാർ സംഗീത സംവിധായകനും ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഒട്ടേറെ ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. ആ ഗാനങ്ങളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കുകയാണ് എം ജി ശ്രീകുമാറിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിൽ.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ

0: ടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ராஜா ராணி கதை சொல்ல போற, காக்கா குருவி கதை சொல்ல போற.
3: ராஜா கதையா காக்கா கதையா?
2: என்ன கதை? என்ன கதை?
4: கதையா? அதெல்லாம் எதுக்கு சொல்ல சொல்லாத? யாராவது திருடி படம் எடுத்துட்டாங்கன்னா?
5: காக்கா கதை சொல்லு, காக்கா கதை சொல்லு.
6: ராஜா கதை சொல்லு. ராஜா தி ராஜா, இளைய ராஜா கதை சொல்லு.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
7: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ ശ്രോതാക്കൾക്കും, സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള കാർഷിക മേഖലകളില് പാമ്പുകള് വളരെ കൂടുതലാണ് അല്ലെ? പാമ്പ് കടി ഏൽക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളും പാമ്പ് കടിയൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഈ പാമ്പ് കടി എന്ന് പറയുന്നത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? മറ്റിപ്പോ പട്ടിയോ പൂച്ചയോ കടിക്കുന്നത് പോലെയല്ല, പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയധികം പാമ്പിനെയൊക്കെ പേടിക്കുന്നതും അല്ലെ? ഇപ്പോ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ പാമ്പിനെ കാണുമ്പോഴേ നമ്മൾ ഭയപ്പെടും അല്ലെ? പിന്നെ കടിയേറ്റു കഴിഞ്ഞാൽ പറയും വേണ്ട. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പാമ്പ് കടി ഏൽക്കുന്ന എല്ലാവരും മരിക്കാറൊന്നുമില്ല അല്ലേ? ഇപ്പൊ ലോകത്തിൽ എത്ര പേർക്ക് പാമ്പ് കടി ഏൽക്കുന്നു? എല്ലാവരും മരിക്കാറുണ്ടോ? ഇല്ല, പാമ്പ് കടി ഏൽക്കുന്ന എല്ലാവരും മരിക്കാറില്ല എന്നൊരു സത്യം മനസ്സിലാക്കുക. കൃത്യസമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ ചികിത്സ ലഭിക്കാത്തതാണ് പലപ്പോഴും അപകടത്തിന് കാരണമാവുന്നത്, ജീവൻ നഷ്ടമാവാനായിട്ട് കാരണമാവുന്നത്. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം പാമ്പുകളും ഇല്ലേ, അത് വിഷമില്ലാത്ത പാമ്പുകളാണ്. വിഷമുള്ളവയിൽ തന്നെ രാജവമ്പാല, മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി എന്നിവയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ, അതൊരു ഗോൾഡൻ അവർ എന്നാണ് പറയുക, ആ 1 മണിക്കൂർ വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാളുടെ ജീവൻ നിശ്ചയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ആ 1 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ മന്ത്രവാദിയുടെ അടുത്തോ അല്ലെങ്കിൽ പച്ചമരുന്നിന്റെ ഒന്നും പിന്നാലെ പോകരുത്, അത് ജീവൻ അപകടത്തിലാക്കും. ആധുനിക വൈദ്യശാസ്ത്രത്തില് ഇതിന് ആന്റി സ്നേക് വെനം എന്ന ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ ഹലിൽ നമ്മൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ ഹലിൽ സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നല്ലൊരു പാട്ട് വരുന്നു ഡോക്ടർ.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരാൾക്ക് പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അയാൾക്ക് മാനസികമായിട്ട് ധൈര്യം കൊടുക്കുക എന്നതാണ്. പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം, ഇത് മാറും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ജീവന ഭീഷണിയൊന്നുമല്ല, സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക. നിങ്ങൾ അവരെ പേടിപ്പിക്കുമ്പോൾ, നിങ്ങൾ ബേജാറ് കാണിക്കുമ്പോൾ, നിങ്ങൾ പേടിക്കുമ്പോൾ അവരും പേടിക്കും, അവരുടെ ഹൃദയമെടുപ്പ് കൂടും, വിഷം രക്തത്തിലൂടെ വേഗത്തിൽ പടരുകയും ചെയ്യും. അപ്പോൾ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ആദ്യം രോഗിയെ വിശ്രമിപ്പിക്കണം. കടിയേറ്റ ആളെ ഒരിടത്ത് ശാന്തമായിട്ട് കിടത്തുക. കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ നിരപ്പിന് താഴെയായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ആഭരണങ്ങളൊക്കെ മാറ്റണം. ഈ കടിയേറ്റ ഭാഗത്ത് നീര് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മോതിരം, വള, പാദസരം, വാച്ച് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഊരി മാറ്റണം. പിന്നെ മുറിവ് കഴുകണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് പതുക്കെ കഴുകാം, പക്ഷെ അമർത്തി ഒരിക്കലും തിരുമരുത്. പിന്നെ അനക്കം കുറയ്ക്കണം. കടിയേറ്റ കയ്യോ കാലോ അനങ്ങാത്ത വിധം ഒരു മരക്കഷ്ണമോ സ്പ്ലിൻറ്റോ ഉപയോഗിച്ച് കെട്ടിവെക്കുക. വിഷം പടരുന്നത് സാവധാനത്തിലാക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. ആന്റിവെനം ലഭ്യമായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ എത്രയും വേഗം തന്നെ എത്തിക്കുക. സാധാരണയായിട്ട് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലൊക്കെ ആന്റിവെനം അവൈലബിൾ ആണ്. എങ്കിലും മറ്റുള്ള ഹോസ്പിറ്റലിൽ പോവാതെ, ആന്റിവെനം ഇല്ലാത്ത ഹോസ്പിറ്റലിൽ പോയി സമയം കളയാതെ, ആന്റിവെനം ഉള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു ആശുപത്രിയിലേക്ക് പോവുക. ഈ പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ ശ്രമിച്ചിട്ട് സമയം കളയാൻ നിൽക്കരുത്. പാമ്പിന്റെ പേരോ രൂപമോ പറയാൻ കഴിഞ്ഞാൽ ഡോക്ടർക്ക് ചികിത്സ എളുപ്പമായിരിക്കും. പക്ഷേ അതിനായിട്ട് അപകടം ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സാധാരണയായിട്ട് നമ്മൾ ഈ പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ഡോക്ടർ അഹല്യ.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ചില അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പലപ്പോഴും നമ്മൾ അറിവില്ലായ്മ കൊണ്ടേ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് രോഗിയുടെ നില വഷളാക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ ഒന്നാമത്തേത് മുറിവ് കീറുക എന്നുള്ളതാണ്. വിഷം കളയാൻ വേണ്ടിയിട്ട് മുറിവ് കത്തി കൊണ്ടോ മറ്റോ കീറാനായിട്ട് ശ്രമിക്കരുത്. ഇത് രക്തസ്രാവം കൂടാനും അണുബാധ ഉണ്ടാവാനായിട്ടും കാരണമാകും. പിന്നെ വായ കൊണ്ട് വലിച്ചെടുക്കുകയും ചെയ്യരുത്. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വായ കൊണ്ട് വിഷം വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഇത് ചെയ്യുന്ന ആൾക്കും അപകടമുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. പിന്നെ മുറുക്കി കെട്ടാതിരിക്കുക. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ തുണിയോ ചരടോ ഉപയോഗിച്ച് രക്തയോട്ടം തടയുന്ന രീതിയിൽ മുറുക്കി കെട്ടരുത്. ഇത് ആ ഭാഗത്തെ കോശങ്ങൾ നശിക്കാനും പിന്നീട് ആ അവയവം മുറിച്ചു മാറ്റേണ്ടി വരാനും കാരണമാകും. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരിക്കലും മുറുക്കി കെട്ടിവെക്കാതിരിക്കുക. പിന്നെ വേദന സംഹാരികളോ പാരസെറ്റമോളോ മദ്യമോ ഒന്നും രോഗിക്ക് നൽകരുത്. പ്രത്യേകിച്ച് ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ രക്തം കട്ടപിടിക്കുന്നത് തടയുകയും നില വഷളാക്കുകയും ചെയ്യും. പിന്നെ ഓടാനും അനുവദിക്കരുത്. ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഓടും അല്ലേ, പാമ്പ് കടിയേറ്റു എന്ന് പറഞ്ഞിട്ട് ഓടും. ഒരിക്കലും പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഓടാൻ നിൽക്കരുത്, നടക്കുകയും ചെയ്യരുത്. ഇത് നമ്മളുടെ രക്തയോട്ടം കൂടുതലാക്കും. ഓക്കെ, കിടത്തി വേണം രോഗിയെ കൊണ്ടുപോകാനായിട്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അപകടം ഒഴിവാക്കാനായിട്ട് പറ്റും. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: അഹല്യ. Let's talk about health.
1: Welcome back. അവസാനമായിട്ട് പാമ്പുകടി ഏൽക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പാമ്പുകൾക്ക് മനുഷ്യരെ ഉപദ്രവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവയുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ അറിയാതെ ഇടപെടുമ്പോഴാണ് അവ കടിക്കുന്നത്. ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ്, ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് അവർ നമ്മളെ കടിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ മേലെ ചവിട്ടുകയോ അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്, അവർക്ക് വേദനിക്കുമ്പോഴൊക്കെയാണ് കടിക്കുക. അപ്പൊ പാമ്പുകടി ഏൽക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക. വീടിന് ചുറ്റും കാട് പിടിച്ചു കിടക്കാനായിട്ട് അനുവദിക്കരുത്. ഈ വിറക് കൂനകളും കല്ലുകളും ഒക്കെ മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം മാറ്റാനായിട്ട്. പിന്നെ വെളിച്ചമുണ്ടാവണം. രാത്രിയിൽ പുറത്തിറങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ടും ടോർച്ച് ഉപയോഗിക്കുക. പിന്നെ ചെരുപ്പ്, ഈ പറമ്പിലിറങ്ങുന്ന സമയത്ത് ബൂട്ട്സോ അല്ലെങ്കിൽ കാലുകൾ മറയുന്ന, കംപ്ലീറ്റ് ആയിട്ട് മറയുന്ന ചെരുപ്പൊക്കെ ഉപയോഗിക്കുക. പിന്നെ എലികളെ നിയന്ത്രിക്കണം കേട്ടോ. പാമ്പുകളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് എലികളാണ്. എലികൾ വരാത്ത സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ പാമ്പുകളും കുറയും. മഴക്കാലത്താണ് ഈ പാമ്പുകടി കേസുകൾ കൂടുന്നത്. വണ്ടികളിലോ ചെരുപ്പുകൾക്കുള്ളിലോ പാമ്പുകൾ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടിയും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഈ പാമ്പുകടി ചികിത്സ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായിട്ട് ലഭ്യമാണ്. ഭയപ്പെടാതെ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജീവനും രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ പാമ്പുകടിയെ കുറിച്ചും പാമ്പുകടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇതോടുകൂടി പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

0: പ്രതിജ്ഞ ചെയ്യുക, നേത്രദാനം മഹാദാനം, ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. 360 ഡിഗ്രി.
3: ഹലോ ഫ്രണ്ട്സ്, 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിതില്ല, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല. ഇന്ന് പരാതി പറഞ്ഞ് നടക്കാത്തവർ നമ്മളിൽ കുറവായിരിക്കും അല്ലേ? മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കുറ്റം പറയുന്നതാണ് മിക്കവരുടെയും ഒരു ശീലം. എന്നാൽ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നറിയോ? നമുക്കുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നന്ദി പറയാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ള ചെറിയ സന്തോഷങ്ങളെ നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോ സത്യത്തിലുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാത്ത ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുണ്ടല്ലേ. ഉള്ള കാര്യങ്ങളെ സ്നേഹിക്കാനും അവയോട് നന്ദിയുള്ളവരായിരിക്കാനും പഠിച്ചാൽ നമ്മുടെ മനസ്സെന്തായിരിക്കും? പകുതിയോളം ശാന്താവും എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഒരു കിലോ തങ്കം കിട്ടുന്നതിനേക്കാൾ സന്തോഷം നൽകാനായിട്ട് ഒരു നേരത്തെ നന്ദിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ആ ഒരു പോസിറ്റീവ് മാറ്റം, ആ ഒരു പോസിറ്റീവ് മാറ്റം നമ്മുടെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാം ഇനി നമുക്ക് നോക്കിയാലോ. നമ്മുടെ മനസ്സിനൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ 360 ഡിഗ്രി ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ കേൾക്കാനായിട്ട് റെഡി ആയിക്കുള്ളൂ 360 ഡിഗ്രി. 360 ഡിഗ്രിയുമായിട്ട് കൂടിയുണ്ട് ഞാൻ ആയില്ല.

0: 360 degree.
1: ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എന്താ? അതായത് നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളോട് താങ്ക്സ് പറയുക എന്ന് മാത്രമല്ല കേട്ടോ, പകരം എന്താണ്, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെയും അഭിനന്ദിക്കാനായിട്ട് പഠിക്കുക എന്നൊരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന വെളിച്ചം, കുടിക്കുന്ന ചായ, കൂടെയുള്ള പ്രിയപ്പെട്ടവർ, ഇതിനെയൊക്കെ നമ്മൾ നന്ദി പറയാറുണ്ടോ? ഇല്ല, ഇല്ല എന്നുള്ളൊരു സത്യം തന്നെയാണല്ലേ. കാരണം എന്താണ്? കാരണം ഇതൊക്കെ നമ്മളൊരു ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണല്ലേ. നമ്മുടെ ശ്രദ്ധ എപ്പോഴും എന്താ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ സങ്കടപ്പെടാറ്. എന്നാലുണ്ടല്ലോ, ഉള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചു നോക്കി നോക്കി സങ്കടപ്പെടാനായിട്ട് നമുക്ക് അത് സമയം ഉണ്ടാവില്ല. ഈ ഒരു ചിന്താഗതി മാറ്റുന്നതിലൂടെ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുകയും ഒപ്പം തന്നെ എന്താ സ്ട്രെസ് വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് വെറും ഒരു ഫിലോസഫി ഒന്നും അല്ലാട്ടോ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നിയോ എന്ത് ഫിലോസഫിയാണ് അയലി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. സംഭവം ഇതൊരു ഫിലോസഫിയും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അങ്ങനെയൊന്നുമല്ല, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മരുന്നാണെന്നുള്ളതാണ്, നമ്മുടെ ഉള്ളിലെ അസൂയയും ദേഷ്യവും ഇല്ലാതാക്കാൻ വേണ്ടി ഇതിന് കഴിയുന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നത് നിർത്താനായിട്ട് ഇതിലും നല്ലൊരു വഴിയില്ല അല്ലേ. നമ്മൾ നമ്മളായിരിക്കുന്നതിലും നമുക്കുള്ളതിലും സംതൃപ്തി കണ്ടെത്തുക എന്നതാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. എന്താ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ? തീർച്ചയായിട്ടും കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. കീപ് ലിസണിംഗ് അഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: ഈ ഒരു ശീലം തുടങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി എന്താണെന്നറിയോ? ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഈ ശീലം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നതാണ് കേട്ടോ. അതായത് പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിളാണ് സംഭവം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് അന്ന് നടന്ന മൂന്ന് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറിയിൽ എഴുതി വെക്കുക. അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഉദാഹരണത്തിന്, ഇന്ന് എനിക്ക് നല്ലൊരു ചായ കിട്ടി, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ ഒരാൾ എന്നെ സഹായിച്ചു. അതൊക്കെ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും, അറിയാതെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നുള്ളതാണ്. ദിവസങ്ങൾ കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഡയറി നിറയെ നല്ല നല്ല ഓർമ്മകൾ മാത്രമായിരിക്കും. ജീവിതം അത്ര ബോറല്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഡയറി നിങ്ങളൊന്ന് മറിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ സങ്കടമൊക്കെ അങ്ങ് പമ്പ കടന്നുള്ളുന്നേ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അത്രയും സുന്ദരമാണെന്നുള്ളൊരു കാര്യത്തെ തെളിവ് സഹിതം നമ്മളെ സ്വയം ബോധിപ്പിക്കുന്നതാണ് ആചരിക്കാം ആ ഒരു എഴുത്ത് എന്നുള്ളതാണല്ലേ. അപ്പോ ഇന്ന് തന്നെ ഒരു പഴയ ഡയറിയോ നോട്ട് ബുക്കോ എന്ത് ചെയ്യാ, ഇതിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. എന്നിട്ട് നിങ്ങളുടെ ദിവസങ്ങളിൽ നടക്കുന്ന ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന നല്ല മൂന്ന് കാര്യങ്ങളെ ആ ഒരു ഡയറിയിലേക്ക് എഴുതാം. എത്ര ചെറുതായാലും വലുതായാലും അന്ന് സംഭവിച്ച ആ ഒരു കാര്യം, ഓ ഇന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നല്ലോ, താങ്ക് യു എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും തീർച്ചയായിട്ടും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ഇന്ന് മുതൽ തീർച്ചയായിട്ടും ആരംഭിക്കണം.

0: 360 degree.
1: ഭയങ്കര മടിയാണ് നമുക്ക് എന്തിന് നന്ദി പറയാൻ വേണ്ടി അല്ലെ. ഈ നന്ദി പറയാനായിട്ട് മടിക്കരുതെന്നുള്ളതാണ്. നമുക്ക് ഉപകാരം ചെയ്യുന്നവരോട് നന്ദി പറയാനായിട്ട് നമ്മൾ പലപ്പോഴും മടിക്കാറുണ്ട്. ഒരു താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞു പോകുമെന്ന് ചിലർക്കെങ്കിലും തോന്നാറുണ്ട് അല്ലെ. എന്നാൽ ശരിക്കും സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മറ്റേ ആൾക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് അവർക്ക് നൽകുന്നൊരു വലിയൊരു അംഗീകാരമുണ്ട്. വീട്ടുകാരുടെ കാര്യത്തിലാണല്ലേ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ മറന്നു പോകാറ്. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനോ അച്ഛൻ ചെയ്തു തരുന്ന സഹായത്തിനോ നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചേ. അവർ അതൊക്കെ അവരുടെ കടമയായിട്ട് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാണ് വേണ്ടേ? അല്ല, അങ്ങനെ വിചാരിക്കാതെ ഇടയ്ക്കൊന്ന് അഭിനന്ദിച്ച് നോക്കാന്നുള്ളതാണ്. ആ വീടിന്റെ അന്തരീക്ഷം തന്നെ പതിയെ അങ്ങ് മാറും. ഇപ്പോ ഓഫീസിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും ഒരാൾ ചെയ്യുന്ന ചെറിയ കാര്യത്തെ പോലെ എന്ത് ചെയ്യാം, നല്ലത് പറയാം. ഓ, നീ അത് ചെയ്ത് നന്നായി എന്നൊരു വാക്ക് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂടിയുള്ളൂ. അവിടെ നിങ്ങൾ മോശക്കാരായിട്ടോ താഴ്ന്നു പോകുന്നില്ല. ഈ സ്നേഹം ഉണ്ടല്ലോ, ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം പങ്കുവെക്കും തോറും കൂടുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നന്ദിയും നമ്മൾ അറിയാതെ തന്നെ എന്താ വർദ്ധിച്ചു വരും.

ആണ് നമ്മൾ 360 ഡിഗ്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഈ പ്രതിസന്ധികളിലും നന്ദി കണ്ടെത്താൻ പറ്റും. എങ്ങനെയാ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും സന്തോഷം നിറഞ്ഞതൊന്നും ആവില്ലേ? പ്രതിസന്ധികൾ വരാറുണ്ട്. ആ സമയത്ത് എങ്ങനെ നന്ദി പറയാനായിട്ട് പറ്റുമെന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ഇതൊക്കെ എങ്ങനെ എന്നല്ലേ, സത്യത്തിലുണ്ടല്ലോ. അപ്പോഴാണ് ഇതിന്റെ ആവശ്യം കൂടുതലായിട്ട് വരാറ്. അതായത് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ഞാൻ തകർന്നു പോയി എന്ന് പറയുന്നതിന് പകരം ഈ അനുഭവം എന്നെ പുതിയൊരു കാര്യം പഠിപ്പിച്ചു, അതിന് നന്ദി എന്ന് ചിന്തിക്കാം. തകർന്നില്ല, പകരം പുതിയതായിട്ട് ഞാൻ പഠിച്ചു. പുതിയതായിട്ട് ഒരു ന്യൂ ലേണിംഗ്, ഒരു ന്യൂ കാര്യം നമ്മൾ പഠിക്കുകയാണ്, പുതിയൊരു കാര്യം പഠിച്ചു. അതിനുള്ള ജയം ഉണ്ടാകുമ്പോൾ ഞാൻ തകർന്നു പോയി എന്ന് പറയുന്നതിന് പകരം ഈ അനുഭവം എന്നെ പുതിയൊരു കാര്യം പഠിപ്പിച്ചു, അതിന് നന്ദി എന്ന് ചിന്തിക്കാം. തകർന്നില്ല, പകരം പുതിയതായിട്ട് ഞാൻ പഠിച്ചു. പുതിയതായിട്ട് ഒരു ന്യൂ ലേണിംഗ്, ഒരു ന്യൂ കാര്യം നമ്മൾ പഠിക്കുകയാണ്, പുതിയൊരു കാര്യം പഠിച്ചു. അതിനുള്ള ജയം ഉണ്ടാകുമ്പോൾ ഞാൻ തകർന്നു പോയി എന്ന് പറയുന്നതിന് പകരം ഈ അനുഭവം എന്നെ പുതിയൊരു കാര്യം പഠിപ്പിച്ചു, അതിന് നന്ദി എന്ന് ചിന്തിക്കാം. തകർന്നില്ല, പകരം പുതിയതായിട്ട് ഞാൻ പഠിച്ചു. പുതിയതായിട്ട് ഒരു ന്യൂ ലേണിംഗ്, ഒരു ന്യൂ കാര്യം നമ്മൾ പഠിക്കുകയാണ്, പുതിയൊരു കാര്യം പഠിച്ചു. അതിനുള്ള

0: പാട്ടും
1: സഹായിക്കും. ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി വലിയൊരു ഊർജ്ജം നിങ്ങൾക്ക് നൽകും. ഈ തിരക്കുകൾക്കിടയിലൊക്കെ മനസ്സിന് കിട്ടുന്ന ഒരു വലിയ ഒരു റിലാക്സേഷൻ ഇല്ലേ, ശരിക്കും ആ ഒരു റിലാക്സേഷൻ പ്രോസസ്സാണിത്. മനസ്സ് ശാന്തമായാൽ എല്ലാം എന്താണ് ശുഭകരമാകുന്നുള്ളതാണ്. നമ്മുടെ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് പോലും നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറയണം. ഈ കണ്ണു കാണാൻ കഴിയുന്നതിനും നടക്കാൻ കഴിയുന്നതിനും ഒക്കെ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പരാതിപ്പെടാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഈ സ്നേഹവും നന്ദിയും നിറഞ്ഞൊരു പ്രഭാതം നമുക്ക് എപ്പോഴും എന്ത് വേണം, ശീലമായിട്ട് വരണം. നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് അത് മാറണം.

നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക അല്ലേ. ഇപ്പൊ പോസിറ്റിവിറ്റി വിതറിയാൽ നമുക്ക് കിട്ടുന്നതും അത് തന്നെയായിരിക്കും അല്ലെ. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ലോകം ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോവാറ്. അവിടെ സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒരു കുഞ്ഞു വെളിച്ചമാകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു നല്ല ശീലം എന്താ നമുക്ക് വളർത്തിയെടുക്കാം. പോസിറ്റിവിറ്റി വിതറിയാൽ നമുക്ക് കിട്ടുന്നതും അത് തന്നെയായിരിക്കും അല്ലെ. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ലോകം ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോവാറ്. അവിടെ സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒരു കുഞ്ഞു വെളിച്ചമാകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു നല്ല ശീലം എന്താ നമുക്ക് വളർത്തിയെടുക്കാം. പോസിറ്റിവിറ്റി വിതറിയാൽ നമുക്ക് കിട്ടുന്നതും അത് തന്നെയായിരിക്കും അല്ലെ. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ലോകം ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോവാറ്. അവിടെ സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒരു കുഞ്ഞു വെളിച്ചമാകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു നല്ല ശീലം എന്താ നമുക്ക് വളർത്തിയെടുക്കാം.

360 degree. അപ്പോ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 360 degree ഇന്ന് സംസാരിച്ച കാര്യം എന്താ? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയെ കുറിച്ചായിരുന്നു അല്ലേ? നന്ദി പറയുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ പരാതികൾ കുറച്ച് സന്തോഷങ്ങൾ എണ്ണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ 360 degree കേട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ നന്ദി പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഈ ഒരു നിമിഷം നിങ്ങൾ ജീവനോട് ഇരിക്കുന്നതിനും സമാധാനമായിട്ട് ഇത് കേൾക്കാൻ കഴിയുന്നതിനും ദൈവത്തോടോ അല്ലെങ്കിൽ പ്രകൃതിയോടോ എന്ത് ചെയ്യുക, നന്ദി പറയുക. ജീവിതം ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, വളരെ മനോഹരമാണ്. അത് നമ്മൾ കാണുന്ന രീതി പോലെയാണ് ശരിക്കും അതിന്റെ ബ്യൂട്ടി അല്ലേ. ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ 360 degree സമയം കൂടി ഒരു അവസാനിക്കാൻ കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഒത്തിരി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോ അതുവരേക്കും till then it's me RJ Ailia signing off. സ്റ്റുഡിയോ വിത്ത് അഹലി from 90.4 കിടക്കിയിട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ടു.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ലോകം നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.

0: without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188-909075.
2: അഹല്യ FM 90.4.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ. എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, എം ബി എ ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പിഎസ്സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വിഎച്ച്എസ്ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി കെ സി വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
2: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ്പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പിഎസ്സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1-ാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എല്ലിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1-ാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PG കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 1,16,880 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
3: വളരെ പോസിറ്റീവായ ഒരു സൂപ്പർ എനർജി ഡേ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പതിവ് പോലെ ഇൻസ്റ്റഗ്രാമിലൂടെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് എന്റെ കണ്ണിലൊരു പോസ്റ്റ് ഉടക്കിയത്. അതിലെഴുതിയിരുന്ന വരികൾ എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു കളഞ്ഞു. എന്താണ് എന്നറിയാമോ? ഈ 7 സോളോ ചലഞ്ചുകൾ ചെയ്താൽ പിന്നെ നിങ്ങൾ ആ പഴയ നിങ്ങളായിരിക്കില്ല. വാവ്, കേട്ടപ്പോ തന്നെ ഉള്ളിലൊരു സ്പാർക്ക് അടിച്ചില്ലേ? എന്നാ പിന്നെ അത് എന്താണ് ഒന്ന് നോക്കണ്ടേ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം നമ്മളിൽ പലരും, പല ആളുകളും ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് ലെവൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? ഈ പറയുന്ന

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആ സെവൻ സോളോ ചലഞ്ചിലെ ഒന്നാമത്തെ ചലഞ്ച് അങ്ങ് എടുത്തു നോക്കിയപ്പോ ദൈവമേ, അത് കണ്ടതും എന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു, ഇതെന്നെ കൊണ്ട് പറ്റൂല ഷാജിയേട്ടാ. എന്താണെന്ന് അറിയാമോ ഒന്നാമത്തെ ചലഞ്ച്? 30 ദിവസത്തേക്ക് നോ ഷുഗർ, അതായത് പഞ്ചസാരയോ മധുരമുള്ള ഒരു സാധനവും തൊടാൻ പാടില്ല എന്ന്. കേൾക്കുമ്പോൾ

കുറച്ച് കടുപ്പം പോലെ തോന്നണില്ലേ, പക്ഷെ 30 ദിവസം മധുരം പൂർണ്ണമായി ഒഴിവാക്കിയാൽ നമ്മുടെ സ്കിൻ തിളങ്ങും, എനർജി ലെവൽ ഡബിൾ ആകും, നമ്മുടെ മൂഡ് എപ്പോഴും സൂപ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു കൈ നോക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എത്രത്തോളം ഈ 30 ദിവസങ്ങളിലേക്ക് അത് നീളും എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇനി രണ്ടാമത്തെ ചലഞ്ചിലേക്ക് പോകുമ്പോഴേ 5 ലിറ്റർ വാട്ടർ റൂൾ, എല്ലാ ദിവസവും കൃത്യമായിട്ട് 5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നാണ്. കാരണം യുവർ ബ്രെയിൻ ഇസ് 75% വാട്ടർ, സോ ട്രീറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വേ. നമ്മൾ എപ്പോഴും സ്മാർട്ടാക്കി വെക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ 75% വെള്ളമാണ്, അപ്പോൾ അതിന് നമ്മൾ ബഹുമാനം കൊടുക്കണ്ടേ? ഇനിയുണ്ട് ബാക്കി ചലഞ്ചുകൾ, അതൊക്കെ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ബാക്കി ചലഞ്ചസ് ഏതൊക്കെയാണ് എന്നറിയാൻ എല്ലാവരും സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 9.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്ന ചില ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് പകർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾ, ചില നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറയണേ. അപ്പോ ആദ്യത്തെ രണ്ട് ചലഞ്ചസ് നമ്മൾ കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചലഞ്ച് പറഞ്ഞുതരാം. രാത്രി 10 മണിക്ക് ഫോൺ ഓഫാക്കണം, അല്ലെങ്കിൽ സൈലന്റ് മോഡ്. ഫോൺ ഡൗൺ ബൈ 10 PM എവ്രി ഡേ എന്ന് പറയുന്ന സോളോ ചലഞ്ച്. സോഷ്യൽ മീഡിയ തരുന്ന തലവേദനയും ഉറക്കമില്ലായ്മയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മരുന്നാണ്. രാത്രി 10 മണിയായാൽ ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങും റീൽസും കാണലും ഒക്കെ നിർത്തിയിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, സുഖമായിട്ട് ഉറങ്ങുക എന്നാണ് പറയണേ. ഇനി നെക്സ്റ്റ് ചലഞ്ച്, അതായത് 4th എന്ന് പറയുന്നത് സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആണ്. 10 മിനിറ്റ് മെഡിറ്റേഷൻ ദിവസവും, വെറും 10 മിനിറ്റ്. വലിയ ബഹളങ്ങളോ ആപ്പുകളോ ഒന്നും വേണ്ട. ജസ്റ്റ് സിറ്റ്, ക്ലോസ് യുവർ ഐസ് ആൻഡ് ബ്രീത്ത്. ശാന്തമായ ഒരിടത്ത് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ആകെ മൊത്തം സ്ട്രെസ്സും ടെൻഷനും പമ്പ കിടക്കാൻ ഈ 10 മിനിറ്റ് തരുന്ന സമാധാനം മാത്രം മതി. അപ്പോൾ 4 ചലഞ്ചുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി ബാക്കി 3 ചലഞ്ചസ് കൂടെ പറയാനുണ്ട്. അത് കേൾക്കാൻ റെഡിയല്ലേ?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: യെസ്, നമ്മൾ അങ്ങനെയാ ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസാനത്തെ മൂന്ന് ചലഞ്ചുകൾ പഴയ നിങ്ങളെ തീർത്തും പുതിയൊരാളാക്കി മാറ്റാൻ പോകുന്ന നല്ല കിടിക്കാച്ചി ചലഞ്ചുകളാണ്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ സെവൻ സോളോ ചലഞ്ചസിന്റെ അവസാനത്തെ മൂന്നെണ്ണം ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ചലഞ്ച് നമ്പർ 5, അതായത് ദി കോൾഡ് വാട്ടർ ഫിനിഷ്. ഇത് കേട്ടാൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് വിറയ്ക്കും. ഒരു 60 സെക്കൻഡ് നമ്മൾ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതിലൊരു സൈക്കോളജി ഉണ്ട്. ഈ പച്ചവെള്ളം നമ്മുടെ തലച്ചോറിനെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് യു ആർ ഇൻ കൺട്രോൾ എന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒക്കെ കൺട്രോൾ നമ്മുടെ സ്വന്തം കയ്യിലാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ 60 സെക്കൻഡ് കോൾഡ് വാട്ടറിൽ നമ്മൾ കുളിക്കുമ്പോൾ. അതാണ് ഒരു 5th ചലഞ്ച്. ഇനി 6th ദി ആർട്ട് ഓഫ് വാനിഷിംഗ് ആണ്. അപ്രത്യക്ഷമാവുക എന്നത്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ കൃത്യം ഒരു 3 മണിക്കൂർ നിങ്ങൾ ഈ ലോകത്ത് നിന്നങ്ങ് വാനിഷ് ആയി പോകണം. നോ ഫോൺസ്, നോ ഫ്രണ്ട്സ്, നോ പീപ്പിൾ, ആരും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളും നിങ്ങളും മാത്രം. ആ 3 മണിക്കൂർ നിങ്ങളുടെ ശരിക്കുള്ള ഉള്ളിലെ ശബ്ദം കേൾക്കാൻ, നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അബ്സല്യൂട്ട് മീ ടൈം. ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, ഓഫ് മൈ ഗോഡ്, ദാറ്റ് ഇസ് സോ പവർഫുൾ. And finally, last and the 7th challenge, journaling. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേരുപോലെ തന്നെ, നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ഒരു എഴുത്തോലയിലേക്ക് പകർത്തുക. നിങ്ങളുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം ആരും കാണാത്ത ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. ചുമ്മാ അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കാനല്ല, ഒരു ദിവസത്തെ നിങ്ങളുടെ തോന്നലുകളും ചിന്തകളും സന്തോഷവും സങ്കടങ്ങളും ഒക്കെ അങ്ങ് ചുമ്മാ എഴുതി വെക്കുക. മനസ്സിന് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ ജേർണലിംഗ് ഇസ് ദി ബെസ്റ്റ് തിങ്. ഉള്ളിലുള്ളത് പേപ്പറിലേക്ക് മാറ്റുന്ന സമയത്തെ മനസ്സിനുള്ളിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആ 7 സോളോ ചലഞ്ചുകൾ. പഞ്ചസാര ഒഴിവാക്കുക, 5 ലിറ്റർ വെള്ളം, 10 മണിക്ക് ഫോൺ സൈലന്റ്, 10 മിനിറ്റ് മെഡിറ്റേഷൻ, കോൾഡ് വാട്ടർ ഷവർ, വാനിഷിംഗ് ആൻഡ് ജേർണലിംഗ്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ടോ? ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു, ചില കാര്യങ്ങൾ, ചില പുതിയ കാര്യങ്ങൾ, പുതിയ ശീലങ്ങൾ ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആ പഴയ നമ്മളിൽ നിന്ന് പുതിയ ഒരാളായിട്ട്, പുതിയ മനുഷ്യനായിട്ട്, പുതിയ എനർജിയോടെ പറന്നുയരുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടു.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
9: അഹല്യ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടുതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആനന്ദങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ലളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: ചാരുണി പനി പൂജൂടി വരു ശാലീന ശരത്തായ സഖിനി.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Lesson without break with Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: നൂറ് ശതമാനം 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Story of life.
4: Lighten your life. Lighten.
5: നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ജീവിതത്തിൽ കുറച്ച് സന്തോഷം, സമാധാനം, അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ലേ അങ്ങനെ കുറച്ച് സന്തോഷം, കുറച്ച് സമാധാനം? അതിനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വഴികളുണ്ടാകും, അല്ലേ? ചിലർക്ക് ഉറക്കുറക്കെ പാട്ട് കേൾക്കുന്നതായിരിക്കാം, അത് അവരുടെ സന്തോഷമായിരിക്കാം. ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കാം. മറ്റു ചിലർക്കാണെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്നതായിരിക്കാം, അവരോടൊപ്പമുള്ള ആഘോഷങ്ങളായിരിക്കാം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. അത് ആഘോഷിക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട്, അല്ലേ? എല്ലാ അവകാശവും.

പക്ഷേ ആ ആഘോഷത്തിനിടയിൽ, ആ സന്തോഷത്തിനിടയിൽ നമ്മളൊരു കാര്യം മറന്നു പോകാറുണ്ടോ? അതായത് നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു സാമാന്യ മര്യാദ എന്താണെന്നറിയോ? നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നില്ല എന്ന് കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഉറക്കെ പാട്ട് കേൾക്കാൻ തോന്നുന്നത് നിന്റെ സന്തോഷമായിരിക്കും, പക്ഷേ അത് തൊട്ടടുത്ത വീട്ടിലെ രോഗിയായ ഒരാളുടെയോ പഠിക്കുന്ന ഒരു കുട്ടിയുടെയോ സമാധാനം കളയുന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ സന്തോഷം ഒരു ഉപദ്രവമായിട്ട് മാറില്ലേ? നിങ്ങൾക്ക് റോഡിലൂടെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ അതുവഴി പോകുന്ന മറ്റൊരാളുടെ ജീവന് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥതയല്ലേ? നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പിലാണ് എന്ന് പറയാറുണ്ട്. അതായത് മറ്റൊരാളുടെ അവകാശങ്ങളെയും സമാധാനത്തെയും മുറിപ്പെടുത്താത്തടത്തോളം കാലം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനായിട്ട് അർഹതയുള്ളൂ. നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും മറ്റുള്ളവരുടെ മേൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാകും. യഥാർത്ഥ സന്തോഷം എന്നത് ആരെയും വേദനിപ്പിക്കാത്ത ഒന്നായിരിക്കണം. മറ്റൊരാളുടെ കണ്ണീരിലോ ബുദ്ധിമുട്ടിലോ പടുത്തുയർത്തുന്ന സന്തോഷത്തിന് അധികകാലം ആയുസ് ഉണ്ടാവില്ലടോ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഇത് മറ്റൊരാളെ ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന്. ആ ഒരു ചെറിയ ചിന്ത മാത്രം മതി നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ. ലോകമനോഹരമാകുന്നത് നമ്മൾ പരസ്പരം കരുതുമ്പോഴാണ്. നിന്റെ സന്തോഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതെയും നിന്റെ ആഘോഷം എനിക്ക് ശല്യമാകാതെയും നമുക്ക് ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഉത്തരവാദിത്തമുള്ള സന്തോഷങ്ങളാണ് നമ്മുടെ ലൈഫിൻ്റെ കരുത്ത്. മറ്റുള്ളവരുടെ സമാധാനം കൂടി കരുതിക്കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ഈ സന്തോഷം എന്ന് പറയുന്നത് പങ്കുവയ്ക്കാനുള്ളതാണ്, അല്ലാതെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ആരെയും വേദനിപ്പിക്കാതെ പുഞ്ചിരിക്കാൻ നമുക്ക്

0: Story of life.
1: Lighten your life. Lighten. നമുക്കെല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ? ആരാ വിഷമങ്ങൾ ഇല്ലാത്തവർ? എല്ലാവർക്കും 1000 വിഷമങ്ങളാണ്. മനസ്സിങ്ങനെ അല്ലാതെ പെട്ടയുമ്പോൾ, പെട്ടഞ്ഞു നിൽക്കുമ്പോൾ, ആരോടെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാനായിട്ട്, ആ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറില്ലേ, കൊതിക്കാറില്ലേ? ഉണ്ട്. നമ്മുടെ വേദനകൾ മറ്റൊരാൾ മനസ്സിലാക്കുമെന്നും അവർ നമുക്ക് ആശ്വാസം നൽകുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? പക്ഷേ കാലം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ടല്ലോ. നമ്മൾ എത്രയൊക്കെ വിശദീകരിച്ചാലും നമ്മുടെ വേദന അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ലോകത്തിൽ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? നിങ്ങളുടെ വിഷമങ്ങൾ വിശദീകരിച്ചിട്ട് സമയം പാഴാക്കരുത്. കാരണം ആളുകൾ അവരാഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള ചിന്തകളിലും താല്പര്യങ്ങളിലുമാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വലിയൊരു സങ്കടം പറഞ്ഞു തീരുമ്പോൾ അവർക്കത് വെറും ഒരു കഥ മാത്രമായിരിക്കും. ചിലരാണെങ്കിൽ അതൊരു തമാശയായിട്ടായിരിക്കും എടുക്കുക. മറ്റു ചിലർ നിങ്ങളെ വിലയിരുത്താനായിട്ടുള്ളൊരു അവസരമാക്കി എടുക്കും. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവർക്ക് മുന്നിൽ ഒരിക്കലും അത് ഒഴുക്കരുത്. ആ കണ്ണീർ ഒഴുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിശദീകരണങ്ങൾ അർഹിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കാവൂ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളുടെ വിശദീകരണങ്ങൾ ആവശ്യമില്ല. അവർക്ക് നിങ്ങളുടെ കണ്ണുകളിലെ മാറ്റം മാത്രം മതി സങ്കടങ്ങൾ തിരിച്ചറിയാം. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾ എത്ര വലിയ വിശദീകരണം നൽകിക്കഴിഞ്ഞാലും അവരത് തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ, തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മാത്രമേ വ്യാഖ്യാനിക്കുകയുള്ളൂ. നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരിക്കലും വില കളയരുത്. സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തോടോ അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ബോധ്യമുള്ള ആ ചുരുക്കം ചില മനുഷ്യന്മാരില്ലേ, അവരോടോ മാത്രം പങ്കുവയ്ക്കുക. ബാക്കിയുള്ളവർക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ നിശബ്ദതയേക്കാൾ വലിയൊരു മറുപടി ആർക്കും നൽകാനില്ല. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയോ സഹതാപത്തിന് വേണ്ടിയോ കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല. ആരും കേൾക്കാനില്ലാത്ത വിഷമങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുക. സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്നതാണ് നല്ലത്. വിശദീകരണങ്ങളൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. പ്രവർത്തിച്ച് കാണിക്കുക. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ വേദനകൾക്കുമുള്ള മറുപടിയാണ്.

0: Story of life.
1: Lighten your life. Lighten. ലൈഫിൽ ചില മൊമെന്റ്സ് ഉണ്ട്, ചില നിമിഷങ്ങളുണ്ട്. നല്ല മൊമെന്റ് അല്ല, അതൊരു മോശം മൊമെന്റ് ആയിരിക്കും. എല്ലാം കൈവിട്ടുപോയി എന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങളാണ്. സാമ്പത്തികമായിട്ട് തകർന്നു പോകാം, നല്ല പ്രഷർ ഉണ്ടാവാം ജോലിയിൽ, അല്ലെങ്കിൽ ആരും കൂടെ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകാം. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വിവരിക്കാനായിട്ട് കഴിയില്ല. എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കും അല്ലേ. പക്ഷേ ആ കനൽ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദന നാളെ നിങ്ങളുടെ കരുത്തായിട്ട് മാറും. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ അതൊക്കെ അതിജീവിച്ച് കഴിയുമ്പോൾ തോന്നുക അഭിമാനമായിരിക്കും. അതെന്ത് തന്നെയാണെങ്കിലും ഒരു മല കയറുമ്പോഴേ നമുക്ക് ശ്വാസം മുട്ടും അല്ലേ, കാലുകൾ വേദനിക്കും, മടുപ്പ് തോന്നും, വേർക്കും, നിർത്തിയാലോ എന്ന് വരെ തോന്നും. പക്ഷേ ആ ഒരു കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വികാരമുണ്ട്, അതാണ് യഥാർത്ഥ അഭിമാനം. ആ വിജയത്തിൻ്റെ മധുരം നമ്മൾ ആസ്വദിക്കുന്നത് വഴിയിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ്. വെറുതെ കിട്ടുന്ന വിജയത്തെക്കാൾ പൊരുതി നേടിയ വിജയത്തിനാണ് തിളക്കം കൂടുതലുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഥകൾ രൂപപ്പെടുന്നത് സുഖസൗകര്യങ്ങൾക്കിടയിലൊന്നുമല്ല, മറിച്ച് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ്. അന്ന് തളരാതെ നിന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇത്രയും ശക്തനായിരിക്കുന്നത്. തോറ്റുകൊടുക്കാത്ത ആ മനസ്സിനോട് നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ കടന്നു വന്ന കഠിനമായ വഴികളെ ഓർത്തിട്ട് ഇന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം ആ വഴികളാണ് നിങ്ങളെ ഈ പക്വതയുള്ള മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. ഇത് നിങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വിരോചിതമായിട്ടുള്ള സാഹസികമായിട്ടുള്ള അധ്യായത്തിൻ്റെ തുടക്കമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതുകൂടി കഴിഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന വിയർപ്പിനും കണ്ണീരിനും വലിയൊരു അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. തളരരുത്, മുന്നോട്ട് തന്നെ പോകണം. കാലം കടന്നു പോകുമ്പോൾ വേദനകൾക്ക് മാറോടും, പക്ഷെ നിങ്ങൾ നേടിയെടുത്ത ആത്മവിശ്വാസം എന്നും കൂടെ ഉണ്ടാവും. അതൊക്കെ ഞാൻ അതിജീവിച്ചു, അതൊക്കെ ഞാൻ മറികടന്നുവെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ലൈഫ്. നിങ്ങളുടെ ഓരോ പോരാട്ടവും നിങ്ങളെ കൂടുതൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് മാറ്റുക. ബുദ്ധിമുട്ടുകളെയൊക്കെ പുഞ്ചിരിയോടെ അങ്ങ് നേരിടുക. അതിജീവനത്തിന് ശേഷം കാത്തിരിക്കുന്ന

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ഹലോ, നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

മലയാളികൾ ഏറെ ആഘോഷത്തോടെ സ്വീകരിക്കുന്ന പാട്ടുകളൊക്കെ പാടിത്തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. 1957 മെയ് മാസം 25 ജനിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാർ.

എം ജി ശ്രീകുമാറിനെ സംബന്ധിച്ച് സംഗീതം എന്ന് പറയുന്നത് അത്ര ദൂരത്ത് നിന്ന ഒരു സംഗതിയല്ല, അപ്രാപ്യമായിരുന്ന ഒരു കാര്യമല്ല. സഹോദരൻ എം ജി രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംഗീതത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ചേർത്തല ഗോപാലൻ നായരുടെ കീഴിലും നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ഗുരു എന്നും എം ജി ശ്രീകുമാറിന് ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. മലയാളത്തിന്റെ എവർഗ്രീൻ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ പാട്ടുകളാണ്, മലയാളികൾ ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് ഇന്ന്

എം ജി ശ്രീകുമാറിന്റെ ഗാനങ്ങൾ കേൾക്കുന്നവർക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുള്ള ആ ഒരു നീസൽ ടോൺ. പക്ഷേ പതിവിലേറെ നീസൽ ടോൺ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഗാനം കൂടിയാണ് അദ്ദേഹം പാടിയിട്ടുള്ള ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ നാദരൂപിണി എന്ന ഗാനം. ഒട്ടേറെ ചർച്ചകൾക്കും വാക്ക് തർക്കങ്ങൾക്കും ശേഷമാണ് എം ജി ശ്രീകുമാറിന് ഈ ഒരു ഗാനം പാടാനായിട്ട് അവസരം കിട്ടുന്നത്. അദ്ദേഹം ഒത്തിരി വിഷമിച്ചുകൊണ്ട് പാടിയ പാട്ട് കൂടിയാണ് നാദരൂപിണി. ആ പാട്ടിനെ തേടി ഉന്നതമായ പുരസ്കാരം എം ജി ശ്രീകുമാർ എന്ന ഗായകനെ തേടിയെത്തുകയും ചെയ്തു.

പാരമ്പര്യമായി അദ്ദേഹത്തിന് കിട്ടിയ കർണാടക സംഗീതത്തിന്റെ വളരെ ശക്തമായ ഒരു അടിത്തറ അദ്ദേഹത്തിന് ഉണ്ട്. അത് പാടുന്നതിലായാലും സംഗീതം ചെയ്യുന്നതിലായാലും. ഒരു ഗായകൻ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന എം ജി ശ്രീകുമാർ ഒരു സംഗീത സംവിധായകൻ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങിയത് താണ്ഡവം എന്ന സിനിമയിലൂടെ ആയിരുന്നു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥുമായി ചേർന്നായിരുന്നു അദ്ദേഹം ആ സിനിമയിലെ ഗാനങ്ങൾക്ക് ഈണം നൽകിയത്. ഈ ചിത്രത്തിലെ തന്നെ താണ്ഡവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഹിമഗിരി നിരകൾ എന്ന ഗാനം ഒരു ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ശ്രോതാക്കളുടെ പ്രശംസ കിട്ടിയ പാട്ടാണ്. കർണാടക സംഗീതത്തിലെ കഠിനമായ രാഗമാണ് സാരമതി എന്ന രാഗം. ആ രാഗത്തിലാണ് അതിന്റെ സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഹിമഗിരി നിരകൾ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

മലയാള സംഗീതത്തിൽ അധികം ആരും പരീക്ഷിക്കാത്തൊരു രാഗമാണ് സാരമതി എന്ന രാഗം. അങ്ങനെ കേട്ടിട്ടുമില്ല അല്ലെ. സംഗീതം ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പരിചയം ഉണ്ടാകും. അല്ലാതെ നമ്മൾ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് പരിചയമുള്ള ഒരു രാഗമല്ല സാരമതി എന്ന രാഗം. ഈ ഗാനം പാടിയതിന് ശേഷം ഹിമഗിരി നിരകൾ എന്ന പാട്ടിന് അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഗാനം കേൾക്കുന്നവരും വിചാരിച്ചു ചിലപ്പോ ദേശീയ പുരസ്കാരം കിട്ടുമായിരിക്കും, കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്നും കൊണ്ടോ കിട്ടിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന് കിട്ടിയൊരു നാഷണൽ അവാർഡായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ചാന്ത് പൊട്ടും ചങ്കേലസും എന്ന ഗാനം. എം ജി ശ്രീകുമാറിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള

2001 പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രമായിരുന്നു കാക്കക്കുയിൽ എന്ന സിനിമ. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളായിരുന്നു കാക്കക്കുയിൽ എന്ന സിനിമയിലേത്. അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദീപൻ ചാറ്റർജി ആണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈയിടെയാണ് നമ്മളത് മനസ്സിലാക്കിയത്, എം ജി ശ്രീകുമാർ തന്നെയാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് എന്നുള്ളത്. നല്ല മനോഹരങ്ങളായ ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച സിനിമയാണ് കാക്കക്കുയിൽ. ആ സിനിമയിലെ പാടാം വനമാലി എന്ന ഗാനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാണ്. ഹിന്ദുള രാഗത്തിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ ഒടുവിൽ എം ജി ശ്രീകുമാർ ഈ ഗാനം അങ്ങനെ കേട്ട് അതിന്റെ അവസാനം എത്തുമ്പോഴേക്കും ഈ ഗാനത്തിന്റെ ഒടുവിലായിട്ട് എം ജി ശ്രീകുമാർ സാമജവര ഗമന എന്നൊരു കീർത്തനവിലെ ത്യാഗരാജ സ്വാമികളുടെ ഹിന്ദുള രാഗത്തിലെ പ്രശസ്തമായൊരു കൃതിയാണ് ആ ഒരു പോർഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഈ

മറ്റൊരു മനോഹരമായ ഗാനം കൂടിയുണ്ട് കാക്കക്കുയിൽ എന്ന സിനിമയില്. മേഘരാഗം നിറുകിൽ തൊട്ട് മേലെ നിൽപ്പു വാനം എന്ന പാട്ട് ദേശ് എന്ന രാഗത്തിൽ പിറന്ന മനോഹരമായൊരു ഗാനമാണ്. ശ്വാസോച്ഛ്വാസം എടുക്കാൻ അധികം ഇടം നൽകാത്തൊരു പാട്ട് കൂടിയാണ് ഈ പാട്ട്. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗമാണ് ദേശ് എന്ന രാഗം. ആ രാഗത്തിൽ MG ശ്രീകുമാർ നമുക്ക് തന്ന പാട്ടാണ് കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഈ ഒരു ഗാനം.

ഒരുപാട് സിനിമകളില് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന ചിത്രത്തിലെ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദന മാമഴിയിൽ എന്ന പാട്ട് ആഭേരി രാഗത്തിൽ തീർത്ത അതിമനോഹരമായ ഒരു ഗാനമാണ്. സാധാരണ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്യുന്ന പാട്ടുകളിലൊക്കെ അദ്ദേഹം ഏതെങ്കിലും ഒരു ത്യാഗരാജ കൃതി കീർത്തനമൊക്കെ കമ്പൈൻ ചെയ്യാറുണ്ട്. അത് ഈ ഗാനത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആഭേരി രാഗത്തിലെ ഒരു ത്യാഗരാജ കൃതിയാണ് നഗുമോ ഓമോ ഗനലെ. അനുപല്ലവിക്ക് മുൻപ് ഈ ഒരു പാട്ട്, ഈ ഒരു പോർഷൻ അദ്ദേഹം പാടുന്നുണ്ട്. ആ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ.

എം ജി ശ്രീകുമാർ എന്ന പ്രതിഭ പാടിയും സംഗീതം ചെയ്തും നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. മാടായും മറുതിയായും ഒക്കെ മാറാൻ കഴിവുള്ള അഭിനേതാവ് എന്ന് നമ്മള് മികച്ച അഭിനേതാക്കളെ പറയുന്ന പോലെ, താളരാഗങ്ങളുടെ പാതയില് വെറൈറ്റികളുടെ ഒരു പേരാണ് എം ജി എന്നുള്ളത്. പല ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ പാട്ടുകൾ പാടിയിട്ടുണ്ട്.

ചിത്രം എന്ന സിനിമയിലെ ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും ഹിറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ലാലേട്ടൻ എം ജി ശ്രീകുമാർ എന്ന കോമ്പിനേഷൻ മനസ്സിലേക്ക് വരും. മോഹൻലാലിന് വേണ്ടിയാണ് എം ജി ശ്രീകുമാർ കൂടുതൽ പാട്ടുകളും പാടിയിട്ടുള്ളത്. എല്ലാ പാട്ടുകളും നമുക്കേറെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. ആ കോംബോ തുടരും എന്ന തരുൺ മൂർത്തി സിനിമയിലൂടെ ഒന്നിച്ച സമയത്തും അതിലെ ഗാനങ്ങളും നമ്മള് ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത്.

ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് തിളങ്ങി നിൽക്കുന്ന കാലത്ത് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന പാട്ട്, നാദരൂപിണി, ശങ്കരി പാഹിമാം, ഇങ്ങനെയുള്ള ഗാനങ്ങളിലൂടെയാണ് എം ജി ശ്രീകുമാർ പ്രശസ്തനാവുന്നത്. ലാലേട്ടന്റെ ശബ്ദവുമായുള്ള സാമ്യം എം ജി ശ്രീകുമാറിലെ ഗായകന് പിന്നണി ഗാനരംഗത്ത് കൂടുതൽ ഗാനങ്ങൾ കിട്ടാനുള്ള കാരണമായി. ലാലേട്ടന് വേണ്ടിയിട്ടാണ് എം ജി ശ്രീകുമാർ കൂടുതൽ ഗാനങ്ങളും പാടിയിട്ടുള്ളതും.

താളവട്ടം, ചിത്രം, കിരീടം, ആര്യൻ, രാംജി റാവു സ്പീക്കിംഗ്, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഇന്ദ്രജാലം, ഗോഡ്ഫാദർ, യോധ, ചമ്പക്കുളം തച്ചൻ, അദ്വൈതം, കിലുക്കം, ഇതൊക്കെ മനസ്സിലേക്ക് വരുന്ന കുറേ നല്ല സിനിമകളാണ്. എം ജി ശ്രീകുമാറിന്റെ പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സിനിമകളാണ്. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയെ വന്ന് തൊട്ടുണർത്തുന്ന ഒരുപാട് ഗാനങ്ങൾ എം ജി ശ്രീകുമാറിൻ്റെതായിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ നമ്മൾ ദിവസം എന്നോണം കേൾക്കാറുമുണ്ട്. താണ്ഡവം, ചതുരംഗം, പെൺപട്ടണം, അറബി ഒട്ടകവും, പി മാധവൻ നായരും, കുഞ്ഞളിയൻ, കാഞ്ചീവരം, ഞാനും എൻ്റെ ഫാമിലിയും, ആമയും മുയലും, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾക്ക് എം ജി ശ്രീകുമാർ സംഗീത സംവിധായകനും ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഒട്ടേറെ ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. ആ ഗാനങ്ങളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കുകയാണ് എം ജി ശ്രീകുമാറിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129. 100% നാൻമൺ സിക്സ് ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

FM 90.4. It's Rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.